0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഒക്ടോബർ മാസം 2 വെള്ളിയാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 16 മഖീരം നക്ഷത്രം. എലനോർ റൂസ്വെൽറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, പറഞ്ഞു തരട്ടെ. ചെറിയ മനസ്സുകൾ ആളുകളെക്കുറിച്ചും ശരാശരി മനസ്സുകൾ സംഭവങ്ങളെക്കുറിച്ചും വലിയ മനസ്സുകൾ ആശയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. ചിന്തകളുടെ നിലവാരമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിർണയിക്കുന്നത് എന്ന വലിയ സത്യമാണ് എലനോർ റൂസ്വെൽറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും ചുറ്റും നടക്കുന്ന നിസ്സാര സംഭവങ്ങളെക്കുറിച്ചും സംസാരിച്ച് സമയം കളയാതെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മികച്ച ആശയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് വലിയ മനസ്സുകൾ ശ്രമിക്കുന്നത്. നമ്മുടെ ചിന്തകളെയും സംഭാഷണങ്ങളെയും ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ വ്യക്തിത്വത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 2nd. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ്. അഹിംസയിലും സത്യാഗ്രഹത്തിലും അധിഷ്ഠിതമായ സമരമാർഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച അദ്ദേഹം ലോകമെമ്പാടുമുള്ള അവകാശ പോരാട്ടങ്ങൾക്ക് സമാനതകളില്ലാത്ത പ്രചോദനമായി. ഗാന്ധിജിയുടെ ലോക സമാധാനത്തിനായുള്ള സംഭാവനകളെ മാനിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ 2nd പ്രധാനമന്ത്രിയും ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചത് 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ മുഗൾ സാരയിലാണ്. 1965 ഇന്തോ പാക് യുദ്ധകാലത്ത് രാജ്യത്തിന് ആത്മവിശ്വാസം പകരാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച ജയ് ജവാൻ ജയ് കിസാൻ എന്ന വിപ്ലവകരമായ മുദ്രാവാക്യം ഭാരതീയരുടെ മനസ്സിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്നു. രാജ്യത്ത് ഹരിത വിപ്ലവത്തിനും ശ്വേത വിപ്ലവത്തിനും പ്രാരംഭ പിന്തുണ നൽകിയ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി ആദരിച്ചു. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും മുന്നണി പോരാളിയായിരുന്ന കെ കേളപ്പൻ അന്തരിച്ചത് 1971 ഒക്ടോബർ 2 വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം എന്നിവയ്ക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ അദ്ദേഹം മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും നയർ സർവീസ് സൊസൈറ്റിയുടെ പ്രഥമ പ്രസിഡന്റുമായിരുന്നു. ഐക്യ കേരള രൂപീകരണത്തിനും ഹരിജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ഇന്ത്യയിലുടനീളം ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുന്നതിനായി ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായ ദേശീയ ദൗത്യമായ സ്വച്ഛ് ഭാരത് മിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2014 ഒക്ടോബർ 2 ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ വെച്ച് ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പൂർണ്ണമായി ഇല്ലാതാക്കാനും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശുചിമുറികൾ നിർമ്മിച്ച് ശുചിത്വ ഭാരതം കെട്ടിപ്പടുക്കാനും സാധിച്ചു. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനും അവയുടെ അവകാശങ്ങളും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന ലോക മൃഗക്ഷേമ വാരത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തുടക്കമാകുന്നത് ഒക്ടോബർ 2 അഹിംസയുടെയും സകല ജീവജാലങ്ങളോടുമുള്ള കരുണയുടെയും സന്ദേശം നൽകിയ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ വാരാചരണത്തിന് തുടക്കമിടുന്നത്. പ്രകൃതിയും മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ പ്രസ്ഥാനം ആഹ്വാനം ചെയ്യുന്നുണ്ട്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമായതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് 1949 ഒക്ടോബർ 2 സോവിയറ്റ് യൂണിയൻ പുതിയ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് ഔദ്യോഗിക നയതന്ത്ര അംഗീകാരം നൽകിയത്. ചൈനയെ അംഗീകരിച്ച ആദ്യത്തെ വിദേശ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ശീതയുദ്ധ കാലഘട്ടത്തിൽ വൻ ശക്തികൾക്കിടയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ച സുപ്രധാന നയതന്ത്ര നാഴികക്കല്ലായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. സത്യവും അഹിംസയും ആയുധമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയെ അമ്പരപ്പിച്ച മഹാത്മാവ്, തന്റെ ജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റിയ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ജന്മദിനം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ വംശീയ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ തന്റേതായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം പിന്നീട് ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറി. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ സമരമാർഗങ്ങളിലൂടെ അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചു. അക്രമത്തിനു മുന്നിൽ അഹിംസ എന്ന നിശബ്ദ ശക്തി ഉയർത്തിക്കാട്ടിയ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു. ശുചിത്വം, ഗ്രാമസ്വരാജ്, വർഗീയ സൗഹാർദ്ദം എന്നിവയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം ആധുനിക സമൂഹത്തിലും ഏറെ പ്രസക്തമാണ്. 1948 ജനുവരി 30 അദ്ദേഹം വിട പറഞ്ഞെങ്കിലും ഗാന്ധിയൻ ആശയങ്ങൾ ഇന്നും ലോക നേതാക്കൾക്കും സാധാരണക്കാർക്കും വഴികാട്ടിയായി നിലകൊള്ളുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാഷ്ട്രപിതാവിന്റെ പവിത്രമായ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഹൃദയപൂർവം പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
1: നാം എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് സ്വാതന്ത്ര്യം. ഒരു പക്ഷേ എല്ലാവരും സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്നതിനാലാവാം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യം. എന്താണ് സ്വാതന്ത്ര്യം എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ഉദാഹരണത്തിന്, പറക്കലാണ് പക്ഷിയുടെ സ്വാതന്ത്ര്യം. അതിനോട് പറക്കണ്ട എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അതുപോലെ നമ്മുടെ ആത്മാഭിമാനം പണയം വെച്ച് ആർക്കും വഴിപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ച് നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മാനിക്കാത്ത വ്യക്തികളുടെയോ സമൂഹത്തിന്റെയോ മുന്നിൽ അവനവന്റെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തി ജീവിക്കുന്നത് വിഡ്ഢിത്തമാണ്. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് കവി പാടിയത് വെറുതെയല്ല. മഹാകവി കുമാരനാശാന്റെ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. എന്തും എവിടെയും എപ്പോഴും തോന്നുന്ന പോലെ എങ്ങനെയും എന്ത് ചെയ്യാനുള്ള ലൈസൻസ് അല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആത്മവിശ്വാസവും ആത്മാഭിമാനവും, അതായത് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം, സാമ്പത്തിക ഭദ്രത, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, വ്യക്തിത്വ വികസനം, പേഴ്സണൽ ഗ്രോത്ത്, സന്തോഷവും സമാധാനവും, ഇവയെല്ലാം വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. സ്വാതന്ത്ര്യം ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് എല്ലാവർക്കും, സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ, വൃദ്ധജനങ്ങൾ, ജനസേവകർ, തൊഴിലാളി വർഗം, എല്ലാവരുടെയും അവകാശമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ രാഷ്ട്ര സ്വാതന്ത്ര്യവുമായി താരതമ്യപ്പെടുത്തുവാനാവില്ല. രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിൽ നിന്നൊഴിഞ്ഞ് സ്വന്തമായി ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഭരണ സംവിധാനം വരുന്നതാണ് രാഷ്ട്ര സ്വാതന്ത്ര്യം. സാമ്പത്തിക സ്വാതന്ത്ര്യം, നെഗറ്റീവ് പോസിറ്റീവ് സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ബൗദ്ധിക സ്വാതന്ത്ര്യം, അക്കാദമിക് സ്വാതന്ത്ര്യം, ശാസ്ത്രീയ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നിങ്ങനെ സ്വാതന്ത്ര്യത്തിന് പല തലങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ഉത്ഭവം പരിശോധിച്ചാൽ ഫ്രീഡം എന്ന ഇംഗ്ലീഷ് വാക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രീഡം ഫ്രണ്ട് എന്ന വാക്കിൽ നിന്നുണ്ടായതിനാൽ സുഹൃത്ത് എന്നർത്ഥം വരുന്ന പദവുമായി ഫ്രീഡം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സുഹൃത്തിനെ പോലെ പരിമിതികളില്ലാതെ പെരുമാറാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് സ്വാതന്ത്ര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാതന്ത്ര്യത്തെപ്പറ്റി പരാമർശമുള്ള ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ?

0: എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനുള്ള ഒരു സംവിധാനവും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: Info@7.
5: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിൻ ഏക് ദിൻ ഏക് ഘണ്ട ഏക് സാത്ത് പരിപാടിയുടെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണം സംഘടിപ്പിച്ചു. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല പരിപാടി ജില്ലാ കളക്ടർ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. പെരുമാട്ടെ ഗവൺമെന്റ് ഐടിഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും 1 or 2 വർഷത്തെ പരിചയ സമ്പത്തും അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ NAC അല്ലെങ്കിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 5 രാവിലെ 11 ITIയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0492323235. ഒരിക്കൽ കൂടി 0492323235. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുള്ള അധ്യാപക തസ്തികകളിൽ നിയമനം നടത്തുന്നു. കരാർ അടിസ്ഥാനത്തിലും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 70 വയസ്സിൽ താഴെയുള്ള ജീവനക്കാരെ പുനർനിയമന വ്യവസ്ഥയിലുമാണ് നിയമിക്കുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലാണ് ഒഴിവുകൾ. ജൂനിയർ റെസിഡന്റ്, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് 1 വർഷത്തെ ഇന്റേൺഷിപ്പോടും TCMC KSMC രജിസ്ട്രേഷനോടും കൂടിയുള്ള MBBS ആണ് കുറഞ്ഞ യോഗ്യത. ഒക്ടോബർ 7 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വോക്ക് ഇൻ ഇന്റർവ്യൂവിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് GMCPalakkad.in ലഭിക്കും. ഫോൺ 0491295101. ഒരിക്കൽ കൂടി 0491295101. മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ അരിത്തമെറ്റിക് കം ഡ്രോയിംഗ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ 3 വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ ഓപ്പൺ വിഭാഗക്കാരെയും പരിഗണിക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഒക്ടോബർ 5 രാവിലെ 11 ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491281516161. ഒരിക്കൽ കൂടി 0491281516161. മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ മെഷീനിസ്റ്റ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കും. മെഷീനിസ്റ്റ് ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NACയും 1 വർഷത്തെ പരിചയവും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശാഖയിൽ 3 വർഷത്തെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓപ്പൺ വിഭാഗത്തിലുള്ള യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുമായി ഒക്ടോബർ 5 രാവിലെ 10 ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491285161. ഒരിക്കൽ കൂടി 0491285161. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ കേടെറ്റ് പരീക്ഷ ജയിച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞിട്ടും വാങ്ങാത്തവർക്ക് ഒക്ടോബർ 17 സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. 2014 മുതൽ 2024 നവംബർ വരെയുള്ള കാലയളവിൽ വിജയിച്ചവർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491252228201. ഒരിക്കൽ കൂടി 0491252228201. ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് 10 ദിവസത്തെ പരിശീലന പരിപാടിയിൽ ക്ലാസുകൾ നടക്കുക. 18-നും 49-നും ഇടയിൽ പ്രായമുള്ള കേരളത്തിൽ ആധാർ കാർഡുള്ള ഏതൊരാൾക്കും ഈ സൌജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ ഫോട്ടോ കോപ്പികളും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും സഹിതം ചാത്തന്നൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495 9999721. ഒരിക്കൽ കൂടി 9495 9999721. പട്ടികവർഗ പെൺകുട്ടികളുടെ ഉന്നത പഠനം ഉറപ്പാക്കുന്നതിനായി 100 അണിയിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ കെട്ടിടം 3 ഒക്ടോബർ വൈകിട്ട് 3 പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. രമേഷ് പിഷാരടി MLA അധ്യക്ഷനാകും. അട്ടപ്പാടി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി തുടങ്ങിയ മലയോര വിദൂര മേഖലകളിൽ നിന്നുള്ള പട്ടികവർഗ വിദ്യാർത്ഥിനികൾക്ക് തടസ്സമില്ലാതെ പഠനം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ 2025 മുതൽ പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ മന്ദിരം പണിതത്. യുനിസെഫ് മാനദണ്ഡങ്ങൾ പാലിച്ച് 3 നിലകളിലായി 990 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 3.98 കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പാചക എണ്ണയുടെ പുനരുപയോഗം തടയുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ തെളിമയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. വൈകുന്നേരങ്ങളിൽ സജീവമാകുന്ന തട്ടുകടകൾ, വഴിയോര ഭക്ഷണശാലകൾ, എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. TPC മീറ്റർ ഉപയോഗിച്ച് എണ്ണയുടെ പുനരുപയോഗം പരിശോധിച്ചതിൽ ഉപയോഗശൂന്യമെന്ന് കണ്ടെത്തിയ 35 ലിറ്റർ എണ്ണ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. നിയമലംഘനം കണ്ടെത്തിയ 25 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തിയതായി ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ DA രേഖ അറിയിച്ചു. പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധി 179 സ്ഥാപനങ്ങളിൽ മൊബൈൽ ലബോറട്ടറിയുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയത്. പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി ഇത്തരം മിന്നൽ പരിശോധനകൾ വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി വാരാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. 2 ഒക്ടോബർ രാവിലെ 10 ജില്ലാ കളക്ടറേറ്റിലെ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചയും നടത്തിയാണ് പരിപാടികൾ തുടക്കമാകുക. ജില്ലാ കളക്ടർ KSudhir ഹാരാർപ്പണം നടത്തി ഗാന്ധി അനുസ്മരണം നടത്തും. ADM അബ്ദുൾ ലത്തീഫ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ IR പ്രസാദ് തുടങ്ങിയവർ പുഷ്പാർച്ച നടത്തും. കളക്ടറേറ്റിലെ ജീവനക്കാർ പങ്കെടുക്കും. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്ര 2026 രണ്ടാം പതിപ്പും പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപനവും 3 ഒക്ടോബർ പറളി കോട്ടയിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N. ശംസുദ്ദീൻ അധ്യക്ഷനാകും. മുഖ്യ പ്രഭാഷണവും പുതിയ വായ്പാ പദ്ധതിയുടെ വിതരണോദ്ഘാടനവും VK ശ്രീകണ്ഠൻ MP നിർവഹിക്കും. K. രാധാകൃഷ്ണൻ MP മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണവും MP അബ്ദു സമദ് സമദാനി MP വിദ്യാഭ്യാസ വായ്പാ വിതരണവും നിർവഹിക്കും. വനിതകൾക്കായുള്ള പലിശരഹിത പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൌരന്മാർക്കുള്ള ജീവൻധാര സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. അന്നേ ദിവസം 10,000 ഗുണഭോക്താക്കൾക്കായി 100 കോടിയോളം രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. ഈ പരിപാടിയോടെ 100-ദിന കർമ്മ പരിപാടിയിലൂടെ വകുപ്പ് ലക്ഷ്യമിട്ടിരുന്ന മുഴുവൻ പദ്ധതികളിലും 100% പുരോഗതി കൈവരിക്കാൻ സാധിക്കും. മറ്റു പിന്നോക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വകുപ്പ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനുമായി 12 ഡിസംബർ പാലക്കാട് കോട്ടമൈതാനത്ത് 7 ദിവസത്തെ വിപുലമായ എക്സിബിഷനും സംസ്ഥാന പിന്നോക്ക വികസന വകുപ്പ് കോർപ്പറേഷൻ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി VD സതീഷിന്റെയും മന്ത്രി KA തുളസിയുടെയും നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 18,377 പേർക്ക് 272 കോടി രൂപയുടെ വായ്പ അനുവദിച്ചു. ഇതിൽ 80% വനിതകൾക്കാണ് നൽകിയത്. സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണത്തിനും താഴെത്തട്ടിലുള്ള സാമ്പത്തിക ഉന്നമനത്തിനും സർക്കാർ നൽകുന്ന വലിയ പ്രാധാന്യത്തെയാണ് വ്യക്തമാക്കുന്നത്. ചെറുകിട സംരംഭങ്ങൾ, സ്വയം തൊഴിൽ പദ്ധതികൾ, കുടുംബശ്രീ അധിഷ്ഠിത തൊഴിലുകൾ എന്നിവയിലൂടെ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകാനും ഇതുവഴി സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വനിതകൾക്ക് പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനുമായി പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി കൂടുതൽ വനിതാ സംരംഭകരെ വാർത്തെടുക്കാനുള്ള സർക്കാരിന്റെ ശക്തമായ കാൽവയ്പാണ്. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ 5, 6, 12, 13, 19, 26, 27 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-2555-687. ഒരിക്കൽ കൂടി 0491-2555-687. കാർഷിക സാങ്കേതിക വിദ്യകളുടെ പ്രചാരണത്തിനും യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ അഗ്രി ടെക്നോളജി മീറ്റ് 2026 സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 3 രാവിലെ 8:30 പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം നിർവഹിക്കും. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷനാകും. ഡിജിസിഎ അംഗീകരിച്ച കാർഷിക ഡ്രോൺ റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് പരിശീലന പദ്ധതി പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം, SMAM ഗ്രൂപ്പുകൾക്കുള്ള കാർഷിക യന്ത്രങ്ങളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഡ്രോൺ പ്രവർത്തനം, SMAM ഏകദിന ശില്പശാല, കാർഷിക യന്ത്രങ്ങളുടെ നറുക്കെടുപ്പും സമ്മാന വിതരണവും അന്നേ ദിവസം നടക്കും. ഇൻഫോ 7 അവസാനിക്കുന്നു. നന്ദി.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

സമയത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിങ്സ്. രാവിലെ ന്യൂസ് പേപ്പർ കയ്യിലെത്തിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹെഡ്ലൈൻസ് നോക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വായിക്കും, ചായ കുടിക്കും. പിന്നെ ന്യൂസ് പേപ്പർ ചില ആളുകൾ മടക്കി വെക്കും, ചില ആളുകൾ വലിച്ച് അവിടെ തന്നെ ഇടും, അല്ലേ? വലിച്ച് വാരിയൊക്കെ ന്യൂസ് പേപ്പർ ഇടും. ചില ആളുകൾ പിറ്റേന്ന് സ്ക്രാപ്പ് ഡീലറിന് ആക്രി കൊടുക്കാൻ വരുന്നവർക്ക് ഈ ന്യൂസ് പേപ്പർ അടുക്കി അടുക്കി വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ പാക്കിംഗ് പേപ്പർ ആക്കും, അല്ലെ, എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാക്കി മാറ്റും നമ്മുടെ പത്രങ്ങൾ. പക്ഷെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾ വായിച്ച ന്യൂസ് പേപ്പർ തന്നെ നാളെ ഒരു ചെടിയായിട്ട് വളർന്നാലോ? ന്യൂസ് പേപ്പർ ചെടിയോ, എന്താ സംഗതി, അല്ലേ? ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഇല്ലേ ഈ സംഗതിക്ക്? എനിക്കും ആദ്യം ഇത് കേട്ടപ്പോൾ നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു, കേൾക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജപ്പാനിലെ ഒരു പബ്ലിഷിംഗ് കമ്പനി അങ്ങനെ ഒരു ന്യൂസ് പേപ്പർ പുറത്തിറക്കിയിട്ടുണ്ട്, ഗ്രീൻ ന്യൂസ് പേപ്പർ എന്നാണ്. ഈ ന്യൂസ് പേപ്പറിനെ സാധാരണ എല്ലാവരും പറയുന്ന ഒരു പേര്. എന്തായാലും ഈ ന്യൂസ് പേപ്പർ ചെടിയായിട്ട് വളർന്ന സംഭവം, ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എഴുത്തോലയാണ് കേൾക്കുന്നത്, എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: 2016 അതായത് ഇത്ര വർഷങ്ങൾക്ക് മുന്നേ, 2026 അല്ലെ, 16 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ഗ്രീനറി ഡേ എന്ന് പറയുന്ന ഒരു ഡേ, ആ ഡേയോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ എഡിഷൻ ന്യൂസ് പേപ്പർ പുറത്തിറക്കി. എൻവയോൺമെന്റൽ ന്യൂസ് മാത്രമല്ലായിരുന്നു ആ പത്രത്തിൽ ഉണ്ടായിരുന്നത്, പത്രത്തിന്റെ ഉള്ളിൽ കുറെ സീഡ്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ചില റീസൈക്കിൾ ആകുന്ന പെന്നില്, സീ പെന്ന് നമ്മൾ തയ്യാറാക്കില്ല, നമ്മുടെ കുട്ടികളൊക്കെ തയ്യാറാക്കുന്നതാണ്. സ്കൂൾസിലൊക്കെ എന്താ പറയാ, വർക്ക് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് സീഡ് പെൻസ് തയ്യാറാക്കും. വളരെ റീസൈക്കിളബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഈ ഒരു സീഡ് പെന്ന്, ഇതിനകത്ത് സീഡ്സ് ഉണ്ടാകും, അങ്ങനെയാണ് സീഡ് പെൻ. അപ്പൊ ജപ്പാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, ദ മൈനിഷി ഷിംപൂൺ എന്നാണ് ഈ ന്യൂസ് പേപ്പറിന്റെ പേര്. അപ്പൊ ജപ്പാനിലെ ഗ്രീനറി ഡേ 2016 May 4 അപ്പൊ അന്ന് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗ്രീൻ ന്യൂസ് പേപ്പർ ഇവർ പുറത്തിറക്കി. എന്താണ് ഇതിന്റെ പ്രത്യേകത, ഈ ഗ്രീൻ ന്യൂസ് പേപ്പർ എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ, പത്രത്തിന്റെ പേപ്പറുകളില് പൂക്കളുടെയും ഔഷധ ചെടികളുടെയും വിത്തുകൾ ഉണ്ടാവും. 100% മണ്ണിലലിയുന്ന വളരെ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള, പുനരുപയോഗിക്കാൻ പറ്റുന്ന സസ്യങ്ങളിൽ നിന്നെടുത്ത മഷിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പത്രം അച്ചടിക്കുന്നത്. പത്രം വായിച്ചു കഴിഞ്ഞാൽ വായനക്കാർക്ക് ഇത് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി കീറി മണ്ണിൽ നടാം, നനയ്ക്കുകയും വേണം. പേപ്പർ മണ്ണിൽ ലയിക്കുകയും വിത്തുകൾ മുളച്ച് ചെടികളായി വളരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വായിച്ച വാർത്തകളൊക്കെ ഒരു ചെടികളായിട്ട് വളർന്നു വരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും റീസൈക്കിൾ ചെയ്യുന്നതിനെ കുറിച്ചും പുനരുപയോഗത്തെക്കുറിച്ചും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ ജപ്പാനിലെ സ്കൂളുകളിൽ ഈ പത്രം ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പേപ്പർ ബയോഡീഗ്രേഡബിൾ ആണ്, ഇങ്ക് ആണെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആണ്. ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ടിയർ ഇറ്റ്, പ്ലാന്റ് ഇറ്റ്, വാട്ടർ ഇറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ലൈഫ് ടു ഷോ അപ്പ്. എന്താ കഥ അല്ലേ, ചെറിയ പീസസ് ആക്കി മണ്ണിൽ നട്ടാൽ ഫ്ലവേഴ്സും ഹെബ്സും ഒക്കെ വളരും. അതായത് നമ്മൾ വായിച്ച ന്യൂസ് ലിറ്ററലി ന്യൂ ലൈഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എഴുതോലെയാണ് കേൾക്കുന്നത്, അഭിരാമി എന്തൊക്കെ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ നാട്ടിലെ ന്യൂസ് പേപ്പറിന്റെ സെക്കൻഡ് ലൈഫ് എന്താണ്? അച്ചാറ് കുപ്പി കവർ ചെയ്യാൻ, അല്ലെങ്കിൽ വിൻഡോ ക്ലീൻ ചെയ്യാൻ. ചില ആളുകൾ ഈ കാറിന്റെ എന്താ പറയുക, ചില്ലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഉപയോഗിക്കും. വീട്ടിലെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ന്യൂസ് പേപ്പർ ഉപയോഗിക്കും. പിന്നെ അവസാനം അല്ലെങ്കിൽ സ്ക്രാപ്പായിട്ട് അല്ലേ ആക്രിക്ക് നമ്മൾ കൊടുക്കും. പക്ഷേ ഈ ജാപ്പനീസ് ഐഡിയ നമ്മളോടൊരു കൂൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വേസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നതിൽ മറ്റൊരു പോസിബിലിറ്റി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഒരു ന്യൂസ് പേപ്പറിന് പോലും സെക്കൻഡ് ലൈഫ് കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ലൈഫിലും സെക്കൻഡ് ചാൻസസ് ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ചില ആളുകൾ പറയാറുണ്ടോ, ഞാൻ വെറും വേസ്റ്റാണ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാൻ വെറും വേസ്റ്റാണ്. അതിലും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് അല്ലേ? വേസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നതിലും മറ്റൊരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു സംഭവം നോക്കിയപ്പോഴത്തേക്കും തോന്നിയത്. അങ്ങനെ ഒരു കിഡിലൻ ജപ്പാനീസ് ആശയത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഴുത്തോലയിൽ. ഇനിയൊരു പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞ ന്യൂസ് നാളെ അതിൽ നിന്ന് പ്ലാന്റ്സ് വളർത്താം അല്ലെ. പത്രം വായിച്ചു കഴിഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കുക, മണ്ണിലിട്ട് മൂടുക, വെള്ളം ഒഴിക്കുക, അത്ര തന്നെ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഫ്ലവേഴ്സും ഹെർബ്സും പിന്നെ ബട്ടർഫ്ലൈസും ബീസും വരാനുള്ള ചെറിയൊരിടം. നമ്മൾ പല ആളുകളും പലപ്പോഴും കരുതും, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും വലിയ ലോകത്തെ മാറ്റാൻ പോകുന്നത് അല്ലെ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഈ വലിയ ലോകം മാറുമോ, എൻ്റെ ഒരു അഭിപ്രായം കൊണ്ട് ഇതെല്ലാം മാറ്റിമറിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഒരു വലിയ കാര്യം ചെയ്യണം എന്നില്ല എന്നാണ് അതിനുള്ള ഉത്തരം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ പോലും വേസ്റ്റ് ആകാതെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമാകുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ നല്ല ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്താൽ, ഒരു ചെറിയ നല്ല തീരുമാനം എടുത്താൽ, ഒരാൾക്ക് കൊടുത്ത നല്ലൊരു വാക്ക്, ഇന്ന് നമ്മൾ എടുത്ത ഒരു ചെറിയ സ്റ്റെപ്പ്, ഇതൊക്കെ ആദ്യം ചെറുതായിരിക്കും. പക്ഷെ ശരിയായ മണ്ണിൽ കുറച്ച് കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വലിയ മാറ്റം വളരും എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. സോ ഇന്ന് എന്തെങ്കിലും വലിയ റെവല്യൂഷൻ ഒന്നും തുടങ്ങണ്ട, ചെറിയ സീഡ്, ആ സീഡായാലും മതി. ബിക്കോസ് സം ടൈംസ് യു ഡോണ്ട് നീഡ് ടു ചേഞ്ച് ദ ഹോൾ വേൾഡ്, യു ജസ്റ്റ് നീഡ് ടു പ്ലാന്റ് സംതിങ് ദാറ്റ് മേക്സ് യുവർ ലിറ്റിൽ കോർണർ ഓഫ് ദ വേൾഡ് ബെറ്റർ അല്ലേ. വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ലോകത്തെ മാറ്റിമറിക്കാനൊന്നും നിൽക്കണ്ട, അതൊന്നും നടക്കൂല. പക്ഷേ ചെറിയ കാര്യങ്ങളിലൂടെ, ചെറിയ ശീലങ്ങളിലൂടെ, ചെറിയ വാക്കുകളിലൂടെ ചിലപ്പോൾ നമുക്ക് ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ലൈഫ് ചിലപ്പോൾ മാറ്റാനായിട്ട് പറ്റും. സോ ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്ന ലിറ്റിൽ സീഡ് എന്താണ് എന്നൊക്കെ ആലോചിച്ചിരിക്കുക. എന്തായാലും ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
4: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

മഞ്ഞും മഴയും വെയിലും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ടൈമാണ് ഒക്ടോബർ നവംബർ മാസങ്ങൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? രാവിലെ മഞ്ഞുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വെയിലാവും. അതായത് ഉച്ചയോട് അങ്ങ് നല്ല വെയിലായിരിക്കും, വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് നല്ല മഴയായിരിക്കും. ഇന്നലെയൊക്കെ നല്ല ഇടി വെട്ടി മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീര മഴ എന്നൊന്നും പറയാനില്ല, എങ്കിലും ചെറിയ രീതിയിലൊക്കെ അങ്ങിങ്ങായിട്ട് മഴയൊക്കെ പെയ്തു. മറ്റ് ജില്ലകളിൽ കാര്യമായിട്ട് മഴ പെയ്തിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിൽ തുലാവർഷ മഴ പെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പെയ്യട്ടെ. അപ്പോ ഈ മൂന്ന് ക്ലൈമറ്റ് നമുക്ക് ഒരു ദിവസം തന്നെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള മഞ്ഞ്, ഇനി അങ്ങോട്ട് കൂടുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലാണ്. കുറച്ച് കഴിഞ്ഞ സമയത്ത്, അതായത് വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത്, പതുക്കെ കാർമേഘങ്ങളൊക്കെ അങ്ങ് വരും, കറുത്തുരുണ്ട് വരും, ചെറുതായിട്ട് ഇടിയൊക്കെ അങ്ങ് വെട്ടും, പിന്നെ അങ്ങ് മഴയാണ്. അങ്ങനെ എല്ലാ ക്ലൈമറ്റും എല്ലാം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ പ്രകൃതി തന്നെ ഇങ്ങനെയാണെങ്കിൽ, ഓരോ ദിവസങ്ങളും ഇങ്ങനെയാണെങ്കിൽ, നമ്മുടെ ലൈഫും ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? എല്ലാം എപ്പോഴും ഒരുപോലെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. അതിങ്ങനെ മാറിയും തിരിഞ്ഞും വരും. ഇപ്പൊ രാവിലെ മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ സമയത്തും മഞ്ഞായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ വെയിലായിരിക്കും. അയ്യോ നല്ല വെയിലാണല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും കറുത്തിരുണ്ട് കാർമേഘങ്ങൾ വരിക, അതങ്ങ് മാറുക അല്ലേ? അതങ്ങനെയാണ് നമ്മുടെ ലൈഫും ഏറെക്കുറെ അങ്ങനെയാണ്, ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ ഇരിക്കും. ഇപ്പൊ സന്തോഷത്തിലാണ് എങ്കിൽ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എങ്കിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കരുത്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വിഷമത്തിലിരിക്കുകയാണെങ്കിൽ എപ്പോഴും വിഷമമായിരിക്കുമെന്നും ചിന്തിക്കരുത്. അതങ്ങ് മാറിയും തിരിഞ്ഞും വരും എന്ന ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കുന്നു. നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു ബ്യൂട്ടിഫുൾ ഫ്രൈഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ലൊരു വെള്ളിയാഴ്ച ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കുകയാണ്. ജുമാ മുബാറക് വിഷസൊക്കെ അറിയിക്കുന്നു. ഇന്ന് ഒക്ടോബർ മാസം 2nd ഗാന്ധി ജയന്തിയാണ്, അവധി ദിവസമാണ്. ഗാന്ധി ജയന്തി ദിന ആശംസകൾ നേരുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാത്മാവ്, രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ ജന്മദിനമാണ് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. അതുമാത്രമല്ല, ലോകം അഹിംസാ ദിനമായിട്ടും ആഘോഷിക്കുന്നു ഈ ഒരു ദിവസം. അപ്പം സത്യവും അതുപോലെ തന്നെ അഹിംസയും ഒക്കെ കൈമുതലാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാരതം ഉള്ളിടത്തോളം കാലം, ഈ ലോകമുള്ളിടത്തോളം കാലം ഗാന്ധിജിയെ നമ്മളിങ്ങനെ ഓർക്കും. ഗാന്ധിജിയെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കും. അല്ല, അത്രയും വലിയൊരു പുണ്യാത്മാവായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഗാന്ധി ജയന്തി ദിന ആശംസകളൊക്കെ നേരുന്നു. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ സത്യം അഹിംസ അതൊക്കെ മുറുകെ പിടിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നല്ലോ ഗാന്ധിജി, അല്ലേ? അപ്പം നമ്മൾ വിഷയമായിട്ടൊന്നുമല്ല, ജസ്റ്റ് വിളിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എത്രത്തോളം നമ്മൾ സത്യസന്ധരാവണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വലിയ വിഷയമല്ല, എങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, സത്യം മാത്രമേ പറയുള്ളൂ, സത്യത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു വിഭാഗം ആൾക്കാർ, ഇല്ല, എപ്പോഴും അങ്ങനെ സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാനായിട്ട് പറ്റില്ല, അല്പസ്വല്പമൊക്കെ നമുക്ക് നോണയൊക്കെ പറയേണ്ടി വരും, ചെറിയ കള്ളത്തരവൊക്കെ കാണിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊരു വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുന്നതിനോട്, അല്ലെങ്കിൽ എല്ലാം ശരിയായിട്ടുള്ള റൂട്ടിലൂടെ മാത്രം സഞ്ചരിക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം, വിശേഷങ്ങളൊക്കെ പറയാം, ഒപ്പം തന്നെ ഗാന്ധി ജയന്തി ആശംസകളൊക്കെ അറിയിക്കാം. ഈ ഒരു വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറയാം കേട്ടോ. എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, എങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കണം. നമ്പർ 881500180 നമ്പർ സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം, മെസ്സേജ് ഒക്കെ അയക്കാം. ഒരുപാട് ടൈം വൈകിട്ട്, സമയം വൈകിട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കരുത്, വളരെ പെട്ടെന്നൊക്കെ അയക്കുക. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും സ്കൂളിലൊന്നും പോവാത്തത് കൊണ്ട് തന്നെ അത്ര അങ്ങ് തിരക്കായിരിക്കില്ല, ഹറിബറി ആയിരിക്കില്ല വീട്ടമ്മമാരും അതുപോലെ തന്നെ മറ്റെല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ മെസ്സേജ് അയക്കുക, പെട്ടെന്ന് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. നല്ലൊരു ട്രാക്കാണ് വരാൻ പോകുന്നത്. കവർ സ്റ്റോറി എന്ന ചിത്രത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു അതിമനോഹരമായ ഗാനം നിങ്ങളുടെ കാതോരം എത്തുന്നുണ്ട്. എൻജോയ് ചെയ്തോളൂ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസമായി കൂടെയുണ്ട്. ഞാൻ സുനലിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. ആദ്യത്തെ കോളർ, ഫസ്റ്റ് കോളർ, ഹലോ.
3: ഹലോ, ഓട്ടോ ബാലൻ ചിറ്റൂർ.
1: ഓട്ടോ ബാലൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിരിക്കുന്നു.
1: എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതം ഒക്കെ?
3: ഓട്ടോ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മക്കള് ഒരു ബാറ്ററി വണ്ടി എടുത്തു തരാ പറഞ്ഞിട്ടുണ്ടേ.
1: അച്ഛാ, EV അല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഉള്ളത് ഡീസൽ അല്ലേ?
3: പെട്രോൾ
1: ആണ് അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ പെട്രോൾ ചെലവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എപ്പോഴാണ് എടുത്തരാന്ന് വെച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്?
3: പ്ലാൻ ചെയ്ത് മക്കളെ വെക്കാണ് എടുക്കുന്നതേ.
1: ഓക്കെ,
3: അപ്പൊ മക്കളെ പോയി പറഞ്ഞു അച്ഛനാണ് ഓടിക്കുന്നൊക്കെ പറഞ്ഞപ്പോ അത് തൽക്കാലം മിസ്സായി പോയത്.
1: തൽക്കാലം മിസ്സായി പോയി. ഓക്കെ, അപ്പൊ എന്തായാലും
3: അല്ലല്ല, പിന്നീട് വലിയ മകന്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്.
1: ബുക്ക് ചെയ്തിട്ടുണ്ട്, വൈകാതെ കിട്ടും അല്ലേ?
3: അതാണ് സത്യസന്ധത പറഞ്ഞില്ലേ?
1: മിസ്സായിപ്പോ. അങ്ങനെ സത്യം പറയാതിരുന്നെങ്കിൽ കിട്ടിയേനെ അല്ലേ?
3: എന്നാലും
1: വൈകിയ കിട്ടും. ഓക്കെ, അതാണ് ചില സമയത്ത് നമ്മള് സത്യം പറയരുത്.
3: സത്യമായിട്ട് പറയണമെന്നുകൊണ്ടാണല്ലോ മിസ്സായിപ്പോയത്.
1: മിസ്സായിപ്പോയത്, അതെ അതെ. അങ്ങനെ ഒരുപാട് സത്യസന്ധത ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അപ്പൊ ബാലൻ ചേട്ടന്റെ പക്ഷം അല്ലേ?
3: എന്നാലും നമ്മൾ സത്യം പറഞ്ഞിരിക്കുന്ന പിന്നീട് നമുക്കത് ഉപകരിക്കും.
1: ഓക്കെ ഓക്കെ. എങ്കിലും ചില സമയങ്ങളിലൊക്കെ നമ്മൾ സത്യം പറയാതിരിക്കുന്നത് ഒപ്പം തന്നെ നുണ പറയാതിരിക്കുന്നത് നല്ലതാണ്
3: അല്ലേ?
1: അതെ, നമ്മൾ പറഞ്ഞ നോണം നമ്മളും മറന്നുപോകും, പക്ഷെ കേട്ട ആളുകൾ മറന്നു പോവില്ല. നമ്മൾ വീണ്ടും ചിലപ്പോൾ തെറ്റി പറയുമ്പോൾ പ്രശ്നമാണ് അല്ലേ?
3: നിലനിൽക്കും.
1: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മക്കളോടൊക്കെ അന്വേഷണം അറിയിക്കണം. ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
3: എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ഓട്ടോ കിട്ടട്ടെ. ഓട്ടോ കിട്ടുന്ന സമയത്ത് നമ്മളെ വിളിച്ച് പറയണം. ഓക്കെ,
3: തീർച്ചയായിട്ടും.
1: ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. അപ്പൊ ബാലൻ ചേട്ടന്റെ മോൻ സത്യം പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം അങ്ങ് മിസ്സായി പോയി എന്നാണ് പറഞ്ഞത്. അതാണ് ചില സമയത്തൊക്കെ നമ്മൾ സത്യവും നുണയും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അധികം ആർക്കും അറിയാത്ത കാര്യങ്ങളാണോ എന്നറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഗാന്ധിജിക്ക് ഇതുവരെ നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ സമാധാനത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഗാന്ധിജിയെ കാണുന്നതെങ്കിലും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഗാന്ധിജി 5 തവണ നോബൽ സമാധാന പുരസ്കാരത്തിന് നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ലഭിച്ചില്ല. 1937, 1938, 1949, 1947, 1948 ഇത്രയും വർഷങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. 1948 മരണാനന്തര ബഹുമതിയായിട്ട് നൽകാൻ നോബൽ കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അക്കാലത്ത് ഈ മരണാനന്തര ബഹുമതി നൽകുന്ന രീതി ഇല്ലാത്തതുകൊണ്ട് ആ വർഷം ആർക്കും അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജി ക്യാമറയ്ക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ എതിരായിരുന്നു കേട്ടോ. ഈ ഗാന്ധിജി തുടക്കത്തിൽ ആദ്യകാലത്തൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് തികച്ചും എതിരായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ പകർത്തിയിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ പകർത്തിയിട്ടുള്ള, നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, ആ കാലഘട്ടത്തിൽ ഒരുപാട് ഫോട്ടോസ് പകർത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഗാന്ധിജി. പക്ഷേ അദ്ദേഹത്തിന് തുടക്ക സമയത്തൊന്നും ഫോട്ടോഗ്രാഫിയോടും ക്യാമറയോടും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് എതിരായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഗാന്ധിജി. ഓക്കെ, അപ്പോ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഗുഡ് മോർണിംഗ്, ഞാൻ മോഹനൻ കുന്നത്തൂർമാട്.
1: മോഹനൻ കുന്നത്തൂർമാട്.
4: നടന്നേച്ച് വന്നിരുന്നു ഇതുപോലെ.
1: ആ, ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് മോഹൻ സാർ.
4: ആ, സൗണ്ടിന് ഇച്ചിരി വ്യത്യാസം
1: ഉണ്ട്.
4: അതിപ്പോ രാവിലെ ചെറിയ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ.
1: അപ്പൊ തണുപ്പിന്റെ ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ മഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ നടക്കാൻ പോകുമ്പോ ക്യാപ്പ് ഒക്കെ ഇട്ടിട്ട് വേണം പോവാനായിട്ട്.
4: ജലദോഷം പിടി
1: ക്യാപ് ഇടാറുണ്ട്. ഓക്കെ,
4: ഓക്കെ,
1: ഓക്കെ. സുഖമായിട്ടിരിക്കുന്നോ? നന്നായിട്ട് പോകുന്നു ലൈഫൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ മോഹൻ സാർ പറയൂ, സത്യസന്ധരായിരിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം?
4: സത്യസന്ധനായെന്ന്

0: എല്ലാവർക്കും ഒരു ആശംസ
1: ആശംസ
0: അറിയിക്കാം.
1: നേരുന്നു, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ സത്യസന്ധതയെ കുറിച്ചൊന്നും പറയാനില്ല.
0: വേറെ
1: സത്യസന്ധതയെ കുറിച്ചൊന്നും പറയാനില്ല.
0: സത്യസന്ധ ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധത നമുക്ക് സത്യസന്ധത വേണം. ഒരു 75% എങ്കിലും വേണം.
1: 75% മതി അല്ലേ? 25 നമുക്ക് കുറച്ച് കള്ളത്തരം കാണിച്ചാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു മോഹൻ സാർ, ഒരുപാട് സന്തോഷം. വീണ്ടും
0: പിന്നെ ഈ പാട്ടുകൾ കുറച്ചുകൂടെ നന്നായി, നല്ല പാട്ടുകളൊക്കെ വെച്ചാൽ നന്നായിരിക്കും.
1: നല്ല പാട്ടുകളായിരുന്നില്ലേ ഈ പ്ലേ ചെയ്തത്?
0: ആദ്യത്തെ പാട്ട്, രണ്ടാമത്തെ പാട്ട്, അത് അത്രയല്ല, ശകലം കൂടെ
1: അല്ല. അതിപ്പോ
0: പാട്ടുകളൊക്കെ ആണെങ്കിൽ
1: ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ പാട്ടുകൾ. എന്തായാലും പാട്ടുകൾ കുറച്ചുകൂടെ മികച്ചതാക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു, താങ്ക് യു മോഹൻ സാർ, ഒരുപാട് സന്തോഷം. മോഹൻ സാറിനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഒരു 75% സത്യസന്ധരാവാം, 25% കുറച്ചൊക്കെ കള്ളത്തരം കാണിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. കള്ളത്തരമല്ല, ആർക്കും ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ചില നുണകൾ പറയുന്നത് കൊണ്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നമില്ലെന്നാണ് എന്റെ ഒരു പക്ഷം. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് മിനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടെ പറയാം, പ്രശസ്ത റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയുടെ ആശയങ്ങൾ ഗാന്ധിജിയെ വളരെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലായിരുന്ന സമയത്ത് ഗാന്ധിജിയും ടോൾസ്റ്റോയും കത്തുകൾ വഴി നിരന്തരം ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ഒരു കാര്യമാണ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസവും 18 കിലോമീറ്റർ ഗാന്ധിജി നടക്കുമായിരുന്നു. ഗാന്ധിജി തന്റെ ജീവിതകാലത്ത് ആകെ നടന്ന ദൂരം കണക്കാക്കി കഴിഞ്ഞാൽ അത് ഈ ഒരു ഭൂമിയെ 2 വട്ടം വലം വെക്കുന്നതിന് തുല്യമാണ്. ദിവസേന ഏറെക്കുറെ 18 കിലോമീറ്റർ ഗാന്ധിജി നടക്കുമായിരുന്നു. അപ്പൊ ഗാന്ധിജി അത്രയും നടക്കുമായിരുന്നു, നടത്തത്തിനും അത്രയും അധികം പ്രാധാന്യം. കൂടുതൽ നടന്നിട്ടാണല്ലോ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, ഇപ്പൊ ദണ്ഡിയാത്ര ഉൾപ്പെടെ. അപ്പോ അങ്ങനെ അത്രയും കിലോമീറ്റർ ഡെയിലി നടക്കുമായിരുന്നു ഗാന്ധിജി. അതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോ സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. അഹല്യ എഫ്എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ.
6: ഹലോ,
5: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഇതാരാണ്?
6: സത്യനാരായണൻ
5: ഫ്രം പുതുശ്ശേരി. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ?
6: ഓ, ഇന്നലെ മഴ പെയ്തുകൊണ്ട്
5: ഒത്തിരി സുഖമുണ്ടല്ലേ. അപ്പൊ ഇന്നും മഴ പെയ്യട്ടെ, കുറച്ചധികം സുഖം കിട്ടട്ടെ. ഓക്കെ.
6: അതെ, കൂടുതൽ ദിവസം വെയിലടിച്ചിട്ട് എന്തായാലും ഇത്തിരി പ്രയാസമാണ്.
5: പ്രയാസമാണ് ഈ ഒരു സമയത്ത്. ഒക്ടോബർ മാസത്തിലൊക്കെ ഇത്രയധികം വെയിൽ വരിക, ചൂട് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, അങ്ങ് സഹിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോ സത്യനാരായണ ചേട്ടൻ എങ്ങനെയാണ്, സത്യസന്ധതയോട് എത്രത്തോളം നീതി പുലർത്താറുണ്ട്?
6: വ്യക്തി ഈ സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, സത്യം തന്നെയാണ്. പക്ഷെ അത് വ്യക്തിയുടെ അധിഷ്ഠിതമാകുമ്പോ എന്തായാലും മാറ്റങ്ങൾ വരും. എന്തായിരിക്കില്ല വേറെ ഒരാളുടെ, സുഖമായിട്ട് മാറും. സത്യം ഒന്നേ ഉള്ളൂ, അത് ആദ്യം കഴിപ്പിക്കും, പിന്നെ മതിരിക്കും.
5: മറ്റേത്
6: ആദ്യം മതിരിക്കും, അവസാനം ദുഃഖം തരും,
5: പ്രശ്നങ്ങൾ
6: കലർപ്പുള്ള സത്യം.
5: ഓക്കെ. അപ്പൊ സത്യനാരായണൻ ചേട്ടൻ എത്രത്തോളം സത്യസന്ധനാണ്?
6: ഞാൻ ഇപ്പൊ ഈ നടന്ന 58 വയസ്സായി. ഇതുവരെ ഞാൻ എന്റെ പോക്ക് വളരെ ക്ലിയർ ആയിട്ട്
5: സത്യസന്ധനാണ്. മൊത്തത്തിൽ മാറ്റമൊന്നും
6: പിടിച്ചിട്ടില്ല. യാത്രയില് അറിവ് ജ്ഞാനം അതാണ്. പിന്നെ കാലം എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ബുദ്ധി മാറിയാലും ചിലപ്പോ ട്രാപ്പ് വരാം.
5: ഓക്കെ,
6: വഴിയിൽ ട്രാപ്പ് വരാം, ബുദ്ധി മാറാം, കാലം നോക്കണമല്ലോ.
5: അതെ,
6: നമ്മൾ അറിയാത്തതിന് ഉത്തരവാദിത്വം നമുക്ക് വരില്ല, കർമ്മം ഏറ്റെടുക്കും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മളെ ചതി അറിയില്ലേ, ട്രാപ്പ് എന്ന് പറയില്ലേ, അപ്പൊ അതിന് ധർമ്മം ഏറ്റെടുക്കും. അതായത് കാണാത്ത പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയില്ലേ, അതിന് ധർമ്മം
5: ഏറ്റെടുക്കും.
6: നമ്മൾ നേരിട്ട് പോകുമ്പോ നമ്മൾ നേരിട്ട് ധാരാളമായിട്ട് പോവാം.
5: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ, ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
6: എല്ലാവർക്കും ഒരു നല്ല ദിവസം.
5: ഓക്കെ, സത്യനാരായണ ചേട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കുക. നമുക്ക് ഗാന്ധിജിയിലേക്ക് വരാം. ഗാന്ധിജിയുടെ ഒരു ഒരു കാര്യം, വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിക്ക് ഒരു കാര്യമുണ്ട്. കാര്യം ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജിയുടെ ജനനം എന്ന് പറയുന്നത് 1869 ഒക്ടോബർ 2, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഗാന്ധിജി വിടവാങ്ങിയത് 1948 ജനുവരി 30, അതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഈ മൂന്നും വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ന് ഗാന്ധി ജയന്തിയാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഇന്നും ഒരു വെള്ളിയാഴ്ചയാണ്. അങ്ങനെ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിക്ക് ഒരു ബന്ധമുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ് സുലേട്ട്. ഞാൻ മിൽമയിലെ പ്രഭാകരൻ.
5: പ്രഭാകരൻ ചേട്ടാ, എന്താണ് പാലക്കാട് വിശേഷം?
7: ഇങ്ങനെ പോകണം, നല്ല ചൂട് തുടങ്ങി.
5: നല്ല ചൂട്, ഇപ്പൊ തന്നെ ചൂട് തുടങ്ങി അല്ലേ? ഇന്നിപ്പോ അവധിയൊക്കെ ആയിട്ട് കുട്ടികളൊന്നും വരില്ലല്ലോ അല്ലേ? കടയിലെ തിരക്കുകളായിരിക്കും.
7: അതെ.
5: ഓക്കെ, എങ്ങനെ പോകുന്നു? കച്ചവടമൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട്? പിള്ളേരൊക്കെ ചായ
7: കുടിക്കുന്നുണ്ടോ?
5: പുതിയ പിള്ളേരൊക്കെ, ജെൻസി പിള്ളേരൊക്കെ ചായ കുടിക്കുന്നുണ്ടോ? അതേ ഉള്ളൂ അല്ലേ. ചായ എന്തോ ഇഷ്ടമാണ്. എത്ര തലമുറ മാറി വന്നാലും ചായ മാറില്ല അല്ലേ?
7: അത് മാറണില്ല,
5: അത് മാറണില്ല. ഓക്കെ, അപ്പൊ എന്താണ് എത്രത്തോളം സത്യസന്ധനാണ് പ്രഭാകരൻ ചേട്ടൻ?
7: ഇത് നമുക്ക് ഒന്നും ചെയ്യാതെ ഒരു കുഴപ്പമില്ലാതെ ചെയ്താൽ മതി, പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല,
5: പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. സത്യസന്ധൻ, നമ്മൾ സത്യസന്ധനായിരുന്നാ മതി അല്ലേ? ഞാൻ സത്യസന്ധനാണെന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. അത് കൊള്ളാം. അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
7: നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
5: ഓക്കെ. പ്രഭാകരൻ ചേട്ടൻ ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ അദ്ദേഹം പറഞ്ഞ ആ ഒരു വലിയൊരു കാര്യമുണ്ട്, സത്യസന്ധത വെറുതെ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ സത്യസന്ധനാണ്, സത്യം മാത്രമേ പറയാറുള്ളൂ, ഞാൻ നുണ പറയാറില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല, അത് അങ്ങ് പ്രകടിപ്പിക്കാതെ നമ്മൾ പ്രവർത്തിച്ചാൽ മതി, സത്യസന്ധനായിരുന്നാ മതി എന്നാണ് പ്രഭാകരൻ ചേട്ടന്റെ പക്ഷം കേട്ടോ. ഇനി ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് നല്ല കോട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കോട്ടാണ് ഇവിടെ. ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ്, നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ മാറാതെ മറ്റുള്ളവരെ മാറാനായിട്ട് നിർബന്ധിക്കാറുണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ മാറ്റം വേണമെങ്കിൽ ഇപ്പം ഞാൻ മാറിയിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം എങ്ങനെയാണല്ലോ, അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല, അങ്ങനെയല്ല. നമ്മൾ ആദ്യം തുടങ്ങുക, നമ്മൾ മാറുക, തീർച്ചയായിട്ടും ലോകം മാറിക്കോളും. പിന്നെ സത്യമാണ് എൻ്റെ ദൈവം, അഹിംസ അതിലേക്ക് എത്താനുള്ള മാർഗവും എന്ന് പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയാണ്. പിന്നെ നാളെ മരിക്കുമെന്ന രീതിയിൽ ജീവിക്കുക, എന്നെന്നും ജീവിച്ചിരിക്കുമെന്ന രീതിയിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനോഹരമായ കോട്ടും പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ വേണം ജീവിക്കാനായിട്ടല്ലേ, വളരെ എൻജോയ് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് വേണം ജീവിക്കാനായിട്ട്. ഇനിയും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് അതിലേക്കെല്ലാം വരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ്, സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
4: നമസ്കാരം.
3: നമസ്കാരം, ഇതാരാണ്? സുഖമായിട്ടിരിക്കുന്നു രത്നാവതി? സുഖമായിട്ടിരിക്കുന്നു അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് കഴിച്ചല്ലേ, ശരിയല്ലേ? ഓക്കെ, എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്? ഉപ്പുമാവായിരുന്നു അല്ലേ. അപ്പോ പറയൂ രത്നാവതി അമ്മ, പറയൂ, എത്രത്തോളം സത്യസന്ധരാവണം ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ? സത്യ, നമ്മള് നുണ പറഞ്ഞിട്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക, അത്രയല്ലേ ഉള്ളൂ അല്ലേ. അതെ അതെ, നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് ഇതാക്കരുത് അല്ലെ, വേറെ എല്ലാം ചെയ്യാം, കുഴപ്പമില്ല. അതെ അതെ, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണേലും പറയാൻ ചെയ്യാം. അപ്പൊ ഇന്ന് ആർക്കൊക്കെയാണ് ആശംസ അറിയിക്കാനുള്ളത്?
4: എല്ലാവർക്കും തന്നെ കൂട്ടുകൂടുന്ന എല്ലാവർക്കും. പാട്ട് പാടാൻ സമയമുണ്ടോ?
3: പാട്ട് പാടാൻ സമയമുണ്ട്, പാടിക്കോളൂ, പാടിക്കോളൂ.
4: പാഞ്ചാലി പുകഴ്ക്കാക്ക് തൻ കൈ കൊടുത്ത

0: രത്നാവതി മനോഹരമായി പാടി കേട്ടോ.
1: സന്തോഷം,
0: ഒരുപാട് സന്തോഷം. അപ്പൊ വീണ്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, വിളിച്ചത് രത്നാവതി അമ്മയായിരുന്നു. അപ്പോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാം. ഇപ്പോ ഇടയ്ക്ക് നോണ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഓക്കെ, അപ്പോ സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം പറയാം കേട്ടോ. ആപ്പിൾ കമ്പനി ഉണ്ടല്ലോ, ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ബ്രാൻഡായിട്ടുള്ള ആപ്പിൾ കമ്പനി. ആപ്പിൾ കമ്പനി ഗാന്ധിജി ഒരു ആദരം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1997 ആപ്പിൾ കമ്പനി ആരംഭിച്ച പ്രശസ്തമായിട്ടുള്ള തിങ്ക് ഡിഫറൻറ്റ് എന്ന പരസ്യ ക്യാമ്പയിനിൽ ഗാന്ധിജിയുടെ ചിത്രവും സന്ദേശവും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ ഗാന്ധിജിയുടെ കോട്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഞാൻ പങ്കുവയ്ക്കാം. ബലഹീനർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. അത് വളരെ ശരിയാണ്. ഈ ക്ഷമ എന്ന് പറയുന്നത് ബലഹീനർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗുണമാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. പിന്നെ കണ്ണുകൾക്ക് പകരം കണ്ണ് എന്ന നയം ലോകത്തെ മുഴുവൻ അന്ധരാക്കാനേ ഉപകരിക്കൂ എന്നുള്ളൊരു കാര്യം കൂടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇത്. ഇപ്പൊ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈം കൂടിയാണല്ലോ. അപ്പോ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അടിക്കണം എന്നുള്ള അങ്ങനെ ആ ഒരു സംഭവമൊന്നും ആവശ്യമില്ല. ഈ കണ്ണിന് പകരം കണ്ണ് എന്നൊരു ഒരു നയം ലോകത്തെ മുഴുവൻ എന്താണ് അന്ധരാക്കാനാണ് ഉപകരിക്കുക. പിന്നെ ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയും ധാർമ്മികതയും അളക്കാൻ അവിടുത്തെ മൃഗങ്ങളോട് കാട്ടുന്ന പെരുമാറ്റം നോക്കിയാൽ മതി എന്നും ഗാന്ധിജി പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സാരമായിരിക്കാം എങ്കിലും അത് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് എന്നുള്ളൊരു കോട്ട കൂടെ ഗാന്ധിജി ഷെയർ ചെയ്തിട്ടുണ്ട്. സന്തോഷം എന്നത് നിങ്ങളുടെ ചിന്തയും വാക്കുകളും പ്രവൃത്തിയും പരസ്പര ഐക്യത്തിലായിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു വാചകം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങളും അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനി നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. കോളറിനോട് സംസാരിക്കാം. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ് മോനെ.
0: വെരി
2: ഗുഡ്.
0: അജിത് ചേച്ചി സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിട്ടിരിക്കുന്നു മോനെ. ഞാൻ ഇന്നലെ പിന്നെ മങ്ങാടി രത്നായരുടെ, അതായത് മാർഗരറ്റ് ബർക്ക് അറിഞ്ഞൂടെ, അത് ഫോട്ടോ ജേർണലിസ്റ്റ് ലാസ്റ്റ് ദിവസങ്ങളില് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അവരെടുത്ത ഫോട്ടോസാണ് ഇന്ന് ഗാന്ധിജിയുടേതെന്ന് പറഞ്ഞ് നമ്മളെല്ലാം കാണുന്നത്
0: അല്ലേ. ഗാന്ധിജിയുടെ ചിത്രങ്ങൾ നമ്മൾ, ഗാന്ധിജി അറിയുന്ന നമ്മൾ ആ ചിത്രങ്ങളിലൂടെ,
2: ആ ചിത്രങ്ങളിലൂടെയാണ്. അന്ത്യദിനത്തും ആ സമയത്ത് പോലും കൂടെ ഉണ്ടായിരുന്നതാണ് അവര്. അവരെഴുതിയ ഞാൻ വായിച്ചു, അങ്ങനെ അറ്റ ഹൃദയസ്പർശിയാണ് ഒരു പാരഗ്രാഫ്. ഞാൻ ഒന്ന് വായിക്കാം, എളുപ്പം വായിക്കാം
0: കേട്ടോ.
2: ഗാന്ധിജിയുടെ മൃതശരീരത്തിൽ പുതച്ച പരുത്ത നെയ്ത്ത് തുണിയിൽ പ്രഭാത സൂര്യൻ പ്രഭചൊരിഞ്ഞു. തുടർന്ന് മൃതദേഹം എടുത്ത് പൂക്കൾ വിതറിയ ശവമഞ്ചത്തിലേക്ക് മാറ്റി പുതിയ സ്വതന്ത്ര ഇന്ത്യയുടെ തുവർണ പതാക പുതപ്പിച്ചു. അതിനുശേഷം യമുനാ നദിയുടെ തീരത്തുള്ള വിശുദ്ധ ശ്മശാനത്തിലേക്ക് മഹത്തായ വിലാപയാത്ര തുടങ്ങി. ആ മനുഷ്യ മഹാനദിയിലേക്ക് നാടെങ്ങു നിന്നുമുള്ള കൈവഴികൾ ഒഴുകിച്ചേർന്നു. അത് പെരുകി പെരുകി നാഴികകൾ ദൈർഘ്യമുള്ള വിശാലമായ ബൃഹത് നദിയായി പുണ്യ നദിയുടെ തീരത്തിലേക്ക് ഒഴുകി. അതിനു മുൻപ് ഒരിക്കലും ഇത്തരമൊരു മനുഷ്യ പാരാവാരത്തിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെയൊന്ന് ഭാവനയെ കാണുക പോലും ഉണ്ടായിട്ടില്ല. വിലപിക്കുന്ന പുരുഷാരത്തിന് ഇടയിലൂടെ എങ്ങനെയോ എനിക്ക് ചന്ദനത്തടികൾ കൊണ്ട് ഒരുക്കിയ ചിതയുടെ സമീപത്തേക്ക് എത്താൻ കഴിഞ്ഞു. 3 ഹിന്ദു പൂജാരിമാർ ചിതയ്ക്ക് തീയൊളുത്തുന്നതും ഇടയ്ക്കിടെ അഗ്നിനാളത്തിലേക്ക് സുഗന്ധ വസ്തുക്കൾ വിതറുന്നതും കാണാനായി. ശവമഞ്ചത്തിന്റെ അരികിൽ നെഹ്റുവിന്റെ വിഷാദഗ്രസ്തമായ മുഖം ഞാൻ കണ്ടു. അന്തരീക്ഷമാകെ അസ്തമയ ശോഭ പടരുന്നു. അഗ്നിജ്വാലകൾ ആകാശത്തിലേക്ക് ഉയർന്നു. ആ ജ്വാലകൾ എരിഞ്ഞടങ്ങും വരെ രാത്രി മുഴുവൻ ജനാവലി അതിന് സാക്ഷിയാവും. അവസാനത്തെ ദുരന്തരംഗത്തിന് തിരശീല വീഴുകയായിരുന്നു. ഞാൻ ഇന്ത്യയിലേക്ക് വന്ന് ചിത്രീകരിച്ച നാടകം പൂർത്തിയായി. ഇന്ത്യയുടെ മഹത്തായ ചില മുഹൂർത്തങ്ങൾ ഞാൻ പങ്കുവച്ചു. എന്റെ ഇതുപര്യന്തമുള്ള ജീവിതത്തിൽ മറ്റൊന്നും എന്നെ ഇത്രയും അഗാധമായി സ്പർശിച്ചിട്ടില്ല. ആ ഓർമ്മ ഒരിക്കലും എന്നെ വിട്ടൊഴിയുകയുമില്ല. സ്വന്തം വിശ്വാസ പ്രമാണത്തിന് വേണ്ടി യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണ്. ക്രിസ്തു സദൃശ്യനായ ഒരു മനുഷ്യൻ തന്റെ ജനതയുടെ ഐക്യത്തിനായി സ്വയം ബലി നൽകിയ അസാധാരണമായ അനുഭവം. മോനെ വായിച്ചു നിർത്തുകയാണ് ഞാൻ.
0: ഓക്കെ, ഇതായിരുന്നു അല്ല ആ ഒരു കുറിപ്പ്.
2: അല്ല, അത് വലിയ ഒരു ഇതാണ്, ആ പുസ്തകത്തിന്റെ ഒരു അവസാന ഭാഗമാണ് ഞാൻ വായിച്ചത്.
0: ഓക്കെ ഓക്കെ. അപ്പോ
2: വായിച്ച അങ്ങേറ്റ ഹൃദയസ്പർശിയാണ്. നമ്മള് എത്രമാത്രം ആ ഒരു മനുഷ്യനെ ചവിട്ടി തഴയുന്നു എന്നുള്ളത് ഓർക്കുമ്പോ സങ്കടം വരുന്നുണ്ട്.
0: തീർച്ചയായും
2: ആ ആശയം അത്രത്തോളം ഏത് കാലഘട്ടത്തിലും പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹം
0: സന്ദേശവും. അപ്പൊ എന്താണ് സത്യസന്ധതയെ കുറിച്ച് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് സത്യസന്ധതയ്ക്ക്?
2: ഓനെ നിർദോഷമല്ലാത്ത നുണ, അത് അത് നമ്മള് ചില സന്ദർഭങ്ങളെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ആരും ആ അതെ പറ്റുള്ളൂ. നമ്മൾ എന്തെല്ലാം നിർദോഷമായിരിക്കണം, ആരുടെയും ജീവിതത്തെ ഹനിക്കുന്നതാവരുത്, അത്ര മാത്രമേ ഉള്ളൂ പറയാൻ. കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ആ സമയത്ത് എത്തിച്ചേരാന്ന് പറഞ്ഞു, ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം എത്തിച്ചേരാൻ കഴിഞ്ഞില്ലേ, വണ്ടി കിട്ടിയില്ലെന്നോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ?
0: തീർച്ചയായിട്ടും പറയാറുണ്ട്.
2: അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല മോനെ.
0: അജിത ചേച്ചിക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മനോഹരമായ പാട്ട് വരുന്നുണ്ട്. എൻജോയ് ചെയ്യും.

06:02 മംഗലാപുരത്ത് നിന്നും ചെന്നൈ വരെ പോകുന്ന ചെന്നൈ മെയിൽ 19:35 മിനിറ്റുകൾക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നതാണ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസാണ് സുനിലിപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കോൾസ് എല്ലാം അവസാനിപ്പിച്ചു, ഇനി മെസ്സേജിനുള്ള നേരമാണ്. മെസ്സേജ് പലരും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് പേര് അയച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജിലേക്ക് പോകുന്നില്ല. പത്രത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. CBSE 10-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ വിജയിക്കാൻ തിയറി പരീക്ഷയ്ക്കും ഇന്റേണൽ അസസ്മെന്റിനും 33% വീതം മാർക്ക് നേടണമെന്ന വ്യവസ്ഥ ഇക്കുറി നടപ്പാക്കില്ല. തിയറിയും ഇന്റേണലും ചേർത്ത് 33% മാർക്കുണ്ടെങ്കിൽ വിജയിക്കുമെന്ന കഴിഞ്ഞ വർഷത്തെ അതേ രീതിയിലാണ് 2027 പിന്തുടരുക. 2027-28 അധ്യയന വർഷത്തിൽ പുതിയ രീതി നടപ്പാക്കിയേക്കും എന്നാണ് CBSE 10-ാം ക്ലാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടർ വില വീണ്ടും കൂട്ടിയിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടർ അല്ല, വാണിജ്യ സിലിണ്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സിലിണ്ടറിന്റെ വില കൂട്ടിയിട്ടില്ല, പക്ഷേ ഹോട്ടൽസ് അങ്ങനെയുള്ള കമേഴ്ഷ്യൽസിലൊക്കെ യൂസ് ചെയ്യുന്ന സിലിണ്ടറിന്റെ വില കൂട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഹോട്ടൽ ഫുഡിന്റെ വിലയൊക്കെ കൂടാനായിട്ട് സാധ്യത, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വളരെ കൂടുതലാണ് ഈ ഹോട്ടൽ ഫുഡിന്റെ വില. ഇനിയിപ്പോൾ ഇത് കൂടെ കൂട്ടുമ്പോൾ എന്തായാലും കൂടും. LPG പാചകവാതക വാണിജ്യ സിലിണ്ടർ 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടർ വിലയിൽ വീണ്ടും വർധന. കൊച്ചിയിൽ 65 രൂപ വർദ്ധിച്ച് 2828 രൂപയായി. ഗാർഹിക സിലിണ്ടർ നിരക്കിൽ ഇത്തവണയും മാറ്റമില്ല. കൊച്ചിയിൽ 949 രൂപയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ വാണിജ്യ സിലിണ്ടറിന് 75 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ബ്രണ്ട് ക്രൂഡ് ഓയിൽ വില ഉയർന്ന നിരക്കിൽ തുടരുന്നതും വില വർധനയ്ക്ക് കാരണമായി. ജൂൺ മാസത്തിന് ശേഷം ഗാർഹിക സിലിണ്ടർ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. 10 കിലോഗ്രാമിന്റെ ഇന്ത്യൻ എക്സ്ട്രാ ലൈറ്റ് നൌ കോമ്പോസിറ്റ് LPG സിലിണ്ടറിന് വില 4778.50 രൂപയാണ് കേട്ടോ. റീഫിൽ നിരക്ക് 1592.50 എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും വാണിജ്യ സിലിണ്ടർ വില വീണ്ടും കൂടിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം വളരെ ബ്രീഫ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി, പ്രമുഖ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വിമാനത്തിലൊരു ധീരതയെക്കുറിച്ചുള്ളൊരു വിശേഷമാണ് കേട്ടോ. സഹ പൈലറ്റിന്റെ കത്തിക്കുത്തിൽ പതരാതെ 174 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന് ലോകത്തിന്റെ ബിഗ് സല്യൂട്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഒപ്പം വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളും മച്ചാറിനാണ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പേരിന്റെ പ്രൊണൗൺസേഷൻ, മച്ചാറിന് നന്ദി പറയുന്നു. ഓക്കെ, ബുധനാഴ്ച രാവിലെ ദുബായിൽ നിന്ന് ഇസ്രയേലിലെ ടെൽ അവീവിലേക്കുള്ള യാത്രക്കിടെയാണ് ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിൽ മച്ചാറിനെ ഒമാൻകാരനായിട്ടുള്ള സഹ പൈലറ്റ് ആക്രമിച്ചത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതിനിടയിലും മച്ചാർ വാതിൽ തുറന്നു കൊടുത്തതിനാൽ യാത്രക്കാർക്കും ക്രൂ അംഗങ്ങൾക്കും അകത്തു കയറി അക്രമിയെ കീഴടക്കാനായി. മേഖലയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് അധികമായി നിയോഗിച്ചിരുന്ന 2 പൈലറ്റുമാർക്ക് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായതാണ് വൻ ദുരന്തം ഒഴിവായത് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് സൗദിയിലെ തബൂക്കിൽ വിമാനം സുരക്ഷിതമായിട്ട് ഇറക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ആ ഒരു പൈലറ്റിനെ തീർച്ചയായിട്ടും എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയിലല്ലേ ഞങ്ങൾ കത്തിക്കുത്തിയിട്ടിട്ടും ഇത്രയും ആളുകളുടെ ജീവൻ രക്ഷിച്ച് ആകാശത്ത് നിന്നും ആ ഒരു വിമാനം താഴെ ഇറക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഒരു ബിഗ് സല്യൂട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ബിഗ് സല്യൂട്ട് നമ്മളും നേരുന്നു. ഓക്കെ, ഇനി നമ്മൾ വാർത്തകളിലേക്ക് പോകുന്നില്ല, മെസ്സേജിലേക്കാണ് പോകുന്നത്. കുറച്ചധികം മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. മെസ്സേജ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അംബിക അഗത്തേത്രയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, വായിക്കാം. ഹൈ അഹല്യ ഗ്രൂപ്പിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു അംബിക അഗത്തേത്ര. സത്യം വിജയിക്കുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും സത്യം വിജയിക്കും അല്ലേ, സത്യമല്ലാതെ പിന്നെ എന്താണ് വിജയിക്കുക. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ സുനിൽ പറഞ്ഞ വെള്ളിയാഴ്ചയുമായി ഗാന്ധിജിയുടെ കണക്ഷൻസ് എനിക്ക് പുതിയ അറിവായിരുന്നു. താങ്ക് യു അഹല്യ. അത് ഗാന്ധിജിയുടെ കണക്ഷൻസ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ് അല്ലേ. അതായത് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചകളിൽ ഗാന്ധിജി ജനിക്കുന്നു, മരിക്കുന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നു, അതൊരു അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഗാന്ധിജിക്ക് ഒരു കണക്ഷനും ഇല്ല, പക്ഷെ എന്തോ ഒരു ഇതുണ്ട്, കണക്ഷനുണ്ട് താനും. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ, എല്ലാ ശ്രോതാക്കൾക്കും ഗാന്ധി ജയന്തി ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ലീല ടീച്ചർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ബുള്ള ജഗന്റെ മെസ്സേജാണ്. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ടു ഓൾ ഫ്രണ്ട്സ്, ബുള്ള ജഗൻ, മലപ്പുറം. ഓക്കെ, ജഗൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഗാന്ധി ജയന്തി ആശംസകൾ എല്ലാ കൂട്ടുകാർക്കും. ഗുരുവായൂരപ്പൻ തിരുവല്ലാമലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത മെസ്സേജ് ശാന്തി ചേച്ചിയുടെ മെസ്സേജാണ്. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. ആ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ആർക്കും ദോഷം ചെയ്യാത്ത വിധം നുണ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. 100% സത്യസന്ധതയിലൊന്നും ജീവിക്കാനായിട്ട് സാധിക്കില്ല. നല്ല നല്ല പാട്ടുകൾ. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. ശാന്തി കൃഷ്ണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ് അല്ലേ. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട്, മനുഷ്യന്മാരായതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ആവുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ശാന്തി ചേച്ചി. ശാന്തി ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിൽ, എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഗാന്ധി ജയന്തി ദിനാശംസകൾ. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പർ ആയിരുന്നു. എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നോട് 100% സത്യസന്ധതയുള്ള ആളാണ്. പക്ഷേ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മുടെ സന്തോഷത്തിനും നിലനിൽപ്പിനും വേണ്ടി ആർക്കും ഒരു ദോഷവും വരാത്ത വിധത്തിലുള്ള ചെറിയ നുണകളൊക്കെ പറയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈ ശാന്തി സുമേഷ് അലപ്പുള്ളി. ശാന്തി സുമേഷ് അലപ്പുള്ളിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലോകത്ത് കംപ്ലീറ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ് അല്ലേ. നമ്മളിപ്പോൾ എത്രത്തോളം സത്യസന്ധമായി പെരുമാറിക്കഴിഞ്ഞാലും നമ്മുടെ ചുറ്റുമുള്ളവർ അങ്ങനെ പെരുമാറിയില്ല എങ്കിൽ നമ്മളത് വിഷമിപ്പിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ സത്യസന്ധരാവരുത് എന്നല്ല. പക്ഷേ സാഹചര്യമൊക്കെ നോക്കി, സാഹചര്യം നോക്കി ആർക്കും ദോഷമല്ല. ചിലപ്പോഴൊക്കെ ദോഷവും വരും, വേറെ വഴിയില്ലല്ലോ. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പ് തന്നെയാണല്ലേ. അപ്പൊ അതിനുവേണ്ടി ചിലപ്പോഴൊക്കെ നുണ പറയുന്നതിനോട് വലിയ നുണ പറയുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സത്യവും നുണയും പറയാതിരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് കോളർ വിളിച്ച് ബാലൻ ചാടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യം പറഞ്ഞതുകൊണ്ട് ചില കാര്യങ്ങൾ മിസ്സായി പോയി. അവിടെ മിണ്ടാതിരുന്നെങ്കിൽ, സത്യം പറയാതെ എങ്കിൽ നുണയും പറയാതെ മിണ്ടാതിരുന്നെങ്കിൽ ആ കാര്യം പെട്ടെന്ന് തന്നെ കിട്ടിയേനെ. അപ്പോൾ ചില സമയങ്ങളിൽ സത്യം പറയാതിരിക്കുന്നതാണ് നല്ലത്, സത്യവും നുണയും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്, വായിക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് സുനിൽ. വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി. ഇപ്പോൾ ഞാൻ മേട്ടുപാളയം കഴിഞ്ഞു. അമ്മ പൊതിച്ചോറ് തന്നിരുന്നു. വഴിവക്കിലിരുന്ന് പൊതിച്ചോറും കഴിച്ച് അഹല്യ ട്യൂൺ ചെയ്തപ്പോൾ അജിത ചേച്ചിയുടെ വായന കേട്ടു. സംഭവം സൂപ്പർ, വിഷയം മനസ്സിലായി. സത്യസന്ധത, ആത്മാർത്ഥത, ആദർശം എന്നൊക്കെ പറയുന്നത് ചർച്ച ചെയ്യാനും എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും മാത്രമേ സാധിക്കൂ. പക്ഷേ അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒട്ടും പറ്റില്ല സുനിൽ. ഇതുവരെയുള്ള എന്റെ ചെറിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ലഭിച്ച ഒരു കുഞ്ഞറിവ് മാത്രമാണിത്. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട്. അത് വഴിയേ പറയാമെന്ന് പറഞ്ഞിട്ട് സുരേഷ് കൃഷ്ണൻകുട്ടിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ ശരിയാണല്ലേ. ഈ സത്യസന്ധത, ആത്മാർത്ഥത, ആദർശം ഇതൊക്കെ ജീവിതത്തിൽ പ്രയോഗിക്കുക. അത് മാത്രം അത് മുതൽക്കൂട്ടാക്കിയിട്ട് നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ സുരേഷ് ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. യാത്ര തുടർന്നോളൂ, സേഫായിട്ട് യാത്ര തുടർന്നോളൂ. ഇനിയിപ്പോൾ പൊതിച്ചോറ് കഴിച്ചതിൻ്റെ എനർജിയൊക്കെ ഉണ്ടല്ലോ, ആ എനർജിയൊക്കെ വെച്ച് അങ്ങ് യാത്ര തുടർന്നോളൂ. അടുത്തൊരു മെസ്സേജ് കൂടെ ഉണ്ട്. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം, സുനിലേട്ടാ, സുഖമല്ലേ ഏട്ടന്? ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിണാശേരി. ഇന്ന് എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനാശംസകൾ നേരുന്നു. ഗാന്ധിജി എപ്പോഴും പറയുന്നത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ജീവിതമാണ് അവരുടെ സന്ദേശം എന്ന് പറയുന്നത്. അത് മനോഹരമാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. സുചിത്ര കുട്ടപ്പനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് അഹല്യ, സുനിൽ ടീം ആൻഡ് നിശാന്ത് എറണാകുളമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിശാന്ത് എറണാകുളത്തിനും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. അപ്പൊ വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഫ്രൈഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിടവാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടു.

0: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലൗഡിലേക്ക്. സെല്ലൗഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട് അല്ലെ, അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിച്ചു നോക്കുക. അതൊരു രസമുള്ളൊരു പരിപാടിയാണ്. ഈ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ജനാല ചില്ലകളിലൂടെ ഒളിഞ്ഞു നോക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പ്രത്യേക കൗതുകമുള്ളവരാണ് നമ്മളിൽ പലരും അല്ലെ. അത്തരത്തിൽ സ്വന്തം അടുക്കളയിലെ ജനാലയിലൂടെ അടുത്ത വീട്ടിലേക്ക് സ്ഥിരമായി നോക്കിയിരുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി. ആ സാധാരണ നാട്ടിൻപുറത്തുകാരുടെ കണ്ണിൽപ്പെട്ട ചില കാഴ്ചകളും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമ സംസാരിക്കുന്നത്. ഇന്നത്തെ സെല്ലൗഡിൽ നമ്മൾ പറയാൻ പോകുന്നത് സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടോ. നോൺസെൻസ് എന്ന ചിത്രത്തിന് ശേഷം എം സി ജിതേൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം സസ്പെൻസ് ത്രില്ലറുകളുടെ ആചാര്യനായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്കിനുള്ള മനോഹരമായ ഒരു ആദരവ് കൂടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൈക്രോബയോളജിയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയെങ്കിലും വിവാഹശേഷം കുഞ്ഞും കുടുംബവുമായിട്ട് ഒതുങ്ങിപ്പോയിട്ടുള്ള പ്രിയദർശിനി, ആ പ്രിയദർശിനിയാണ് ഈ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. പ്രിയദർശിനി എന്ന സാധാരണക്കാരിയായ സ്ത്രീയാണ് നമ്മുടെ കഥയിലെ കേന്ദ്ര ബിന്ദു കേട്ടോ. ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നസ്രിയാണേ. നാട്ടിൻപുറത്തെ സുഹൃത്തുക്കളോടൊപ്പം ചെറിയ വാർത്തകളും കുഞ്ഞു കുഞ്ഞു പരദൂഷണങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, നോർമൽ ഒരു വീട്ടമ്മ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായികയായിട്ടുള്ള പ്രിയ. ആ ഒരു പ്രിയയുടെ അടുത്ത വീട്ടിലേക്ക്, വർഷങ്ങളായിട്ട് അടഞ്ഞു കിടന്ന വീട്ടിലേക്ക് മാനുവലും അദ്ദേഹത്തിന്റെ അമ്മച്ചിയും താമസത്തിനായിട്ട് എത്താണ്. ആദ്യ കാഴ്ചയിൽ തന്നെ മാനുവലിന്റെ ഒരു നിഷ്കളങ്കമായ ചിരിക്ക് പിന്നിൽ വലിയൊരു ദുരൂഹതയുണ്ടെന്ന് നമ്മുടെ പ്രിയയ്ക്ക് വളരെയധികം സംശയം തോന്നാണ്. പ്രിയയിൽ ഒരു സമാന്തര ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ആ ഒരു ഡിറ്റക്റ്റീവ് കണ്ണിലൂടെ നമ്മുടെ പ്രിയ മാനുവലിനെ നോക്കുന്നത് ഒരു സംശയത്തിന്റെ ഒരു നിഴലിലാണ് കേട്ടോ. അത് എങ്ങനെ ആ ഫസ്റ്റ് കൂടിക്കാഴ്ചയിൽ തന്നെ ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ പ്രിയയും മാനുവലും തമ്മിൽ നടക്കുന്ന ഒരു ടോം ആൻഡ് ജെറി കളിയിലൂടെ വലിയൊരു നിഗൂഢതയുടെ ചുരുളഴിക്കുകയാണ് ഈ ഒരു സിനിമ. യെസ്, ഇന്നത്തെ സെല്ലൗഡിൽ നമ്മൾ സംസാരിക്കുന്നത് സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ്. കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാം. അതിന് മുൻപായിട്ട് സെല്ലൗഡിൽ ഒരു പാട്ടിനുള്ള സമയമാണ്. മനോഹരമായ ഒരു ട്രാക്ക് വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സെല്ലൗഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഖിലി എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. സെല്ലലോയിഡുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. സൂക്ഷ്മദർശിനി, ഈ ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലെ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഒരു കംബാക്ക് ആയിരുന്നു. നസ്രിയയുടെ ഒരു കംബാക്കും ഒപ്പം തന്നെ ബേസിലിന്റെ തകർപ്പൻ പെർഫോമൻസും ആണ്. 4 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള നസ്രിയ നസീമിന്റെ മലയാള സിനിമയിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവായിരുന്നു ഈ ഒരു ചിത്രം. ചോർന്നു പോകാത്ത എനർജിയോടെ പ്രിയദർശിനി എന്ന കഥാപാത്രത്തെ നാട്ടിൻപുറങ്ങളിൽ ഒരു ഡിറ്റക്റ്റീവായ നസ്രിയ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മറുവശത്ത് നർമ്മത്തോടൊപ്പം വളരെയധികം ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു എന്താ പറയുക ദുരൂഹത ഒളിപ്പിച്ചു വെച്ചൊരു മാനുവൽ എന്ന കഥാപാത്രത്തെയാണ് ബേസിൽ ജോസഫ് നല്ല വൃത്തിക്ക് അവ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. നസ്രിയ ബേസിൽ കോംബോയുടെ കെമിസ്ട്രിയും കഥയിലെ മത്സര പ്രകടനവും തന്നെയാണ് ചിത്രത്തിന്റെ ഒരു പ്രധാന ലൈഫ് അല്ലെങ്കിൽ ഒരു ജീവൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ. ഒപ്പം വാട്സപ്പ് പാപ്പരാസികളായി എത്തിയ അഖില ഭാർഗവൻ, മെറിൻ ഫിലിപ്പ്, പൂജ മോഹൻരാജ്, ജയ കുറുപ്പ് എന്നിവരും, സിദ്ധാർത്ഥ് പരദൻ, കോട്ടയ രമേശ്, ദീപ് പറമ്പിൽ എന്നിവരും ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു എന്താ പറയുക സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട്.

0: celluloid.
1: Once again, welcome back to Celluloid. സെല്ലലാമുടി സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമാ വിശേഷവുമായി കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഒരു ഹിച്ച്കോക്കിയൻ മേക്കിങ്ങും രചനാ ശൈലിയുമാണ്. അൺസിജിതിന്റെ കഥയ്ക്ക് അദർ, ലിബിൻ ടിവി എന്നിവരും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥ സിനിമയെ തുടക്കം മുതൽ ഒടുക്കം വരെ കൺവീൻസിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സത്യനന്ദിക്കാട് ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശാന്തമായ ഒരു നാട്ടിൻപുറ അന്തരീക്ഷത്തിൽ നിന്ന് പതുക്കെ ഒരു ഹിച്ച്കോക്കിയൻ ശൈലിയിലുള്ള ശ്വാസം മുട്ടിക്കുന്ന ഒരു മിസ്റ്ററി സസ്പെൻസിലേക്ക് കഥയെ മാറ്റാൻ വേണ്ടിയിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഒന്നാം പകുതിയിൽ നോക്കുകയാണെങ്കിൽ കുളിർമയുള്ള തമാശകളും സസ്പെൻസിന്റെ അടിത്തറയും പാകുന്ന സമയത്ത്, രണ്ടാം പകുതി അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് ട്വിസ്റ്റും പിരിമുറുക്കവും അങ്ങനെയുള്ള കുറേ സന്ദർഭങ്ങൾ ഈ ഒരു സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അതായത് ഈ ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരനെ നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂഡ് ക്രിയേറ്റ് ചെയ്ത് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നു എന്നാണ്. ഒരു അമ്മയിൽ നിന്ന് കേട്ട യാഥാർത്ഥ്യത്തോട് അടുത്ത സംഭവത്തിൽ നിന്നാണ് സംവിധായകൻ ഈ ഒരു സിനിമയുടെ കഥ രൂപപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നോർമലി പോയിട്ടുണ്ടായിരുന്ന ഒരു നാടൻ ശൈലി സിനിമയിൽ നിന്ന് പതിയെ പതിയെ ഒരു ത്രില്ലർ മൂഡിലേക്കാണ് പ്രിയദർശിനി, സൂക്ഷ്മദർശിനി എന്ന ഈ ഒരു സിനിമ പതിയെ കഥ പറഞ്ഞു പോകുന്നത്. ഇനി ഇതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. കേൾക്കാം സെല്ലലോഡ് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, സിലലാവടി സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇനി എന്നൊരു ടെക്നിക്കൽ സൈഡ് നോക്കുന്ന സമയത്തെ ശരൺ വേലായത്തിന്റെ ഛായാഗ്രഹണം, നാട്ടിൻപുറത്തിന്റെ ഭംഗിയും മിസ്റ്ററിയുടെ ഇരുണ്ട തലങ്ങളും ഒരുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും ക്രിസ്റ്റോ സേവറിന്റെ ഭയപ്പെടുത്തുന്ന പശ്ചാത്തല സംഗീതവും സിനിമയുടെ വേഗത നിലനിർത്തുന്നതിലും വിജയിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ, അടുത്ത വീട്ടിലെ കാര്യങ്ങളിൽ അനാവശ്യമായി തലയിടേണ്ടതില്ലെങ്കിലും സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ കണ്ണടയ്ക്കരുത് എന്നതിന്റെ കൃത്യമായ സന്ദേശമാണ് ഈ ഒരു ചിത്രം നൽകിയിരിക്കുന്നത്. സൂക്ഷ്മദർശിനി കെട്ടുറപ്പുള്ള തിരക്കഥയും ബേസിൽ നസ്രിയ കൂട്ടുകെട്ടിന്റെ പ്രകടനവും കൊണ്ട് വളരെ മനോഹരമായൊരു സിനിമ. അത്യാവശ്യം ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സൂക്ഷ്മദർശിനി. ആദ്യം ചെറിയൊരു സ്ലോ ഫേസിൽ നമുക്ക് പോകുന്നതായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഗ്രാജുവലി ആ ഒരു കഥ ആ ഒരു ത്രില്ലർ മൂഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇന്നത്തെ സിലലോഡിന്റെ സമയത്ത് അവസാനിക്കുകയാണ്. വീണ്ടും സിലലോഡുമായിട്ട് ഒത്തിരി സിനിമാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് വി ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. The ball is sending a hilly FM 90.4 KTK to Kutukuda.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: അങ്ങനെ ഇന്നത്തെ കെലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. വെൽക്കം ടു കെലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോ 5 മിനിറ്റ് മാത്രം കേട്ടോ, അത് കഴിഞ്ഞാൽ ഫോൺ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്ന മാതാപിതാക്കളാണ് ഉള്ളത് കൂടുതലും. പക്ഷെ ആ 5 മിനിറ്റ് എപ്പോഴാണ് 1 മണിക്കൂർ ആകുന്നത് എന്ന് നമുക്കറിയില്ല അല്ലെ. ഇനിതാ ഇതേ ഫോണിന്റെ കാര്യത്തിൽ ഒരു വലിയ ചർച്ച നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിന്റെ ശ്രദ്ധയും എത്തിയിരിക്കുകയാണ്. അപ്പൊ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യം, കേന്ദ്രം ഇതിൽ നടപടിയെടുത്തില്ലെങ്കിൽ ITI നിയമപ്രകാരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കുവാൻ നിർബന്ധിതരാവുകയാണ് കോടതിയെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഒരു പരാമർശമായിരുന്നു അത്. അതായത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാണെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നിമിഷം നിയന്ത്രണം കൊണ്ടുവരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വീട്ടിലെ കുട്ടികളുടെ മുഖമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയ്യോ ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലേ, യൂട്യൂബ് ഇല്ലേ എന്നൊക്കെയാകും ചോദ്യം. പക്ഷെ പേരൻസിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണോ വേണ്ടയോ എന്നതാണോ വിഷയം, അതോ അവരെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതൊരു ചോദ്യമല്ലേ. കാരണം ഫോൺ കയ്യിലുണ്ട് എന്നതല്ല, ഫോണിന്റെ മറുവശത്ത് കുട്ടി എന്താണ് കാണുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എത്ര സമയം ഏത് ആപ്പിൽ ചെലവഴിക്കുന്നു, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട, ഒരു നിശ്ചിത പ്രായം വരെ പാരന്റൽ കൺട്രോളിൽ തന്നെ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കലഡോസ്കോപ്പിലെ ഫസ്റ്റ് ട്രാക്കിലേക്ക് പോകാം. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചില പാരന്റ്സ് പറയുന്ന കാര്യമാണ് കുട്ടികൾക്ക് ഫോൺ കൊടുത്തിട്ട് പഠിക്കാൻ മാത്രമാണ് ഫോൺ കൊടുത്തത് എന്ന് പറയാറുണ്ട്. പക്ഷെ കുട്ടി തുറക്കുന്നത് ഗൂഗിളാണോ ഇൻസ്റ്റഗ്രാമാണോ അത് ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് പലപ്പോഴും പാരന്റ്സിന് അറിയണമെന്നില്ല, അല്ലെ? പാരന്റ്സ് എപ്പോഴും അറിയണമെന്നില്ല. അപ്പോ ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് കുട്ടികൾ എങ്ങനെ കടക്കണം എന്ന കാര്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടും ഇടപെട്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. 18 വയസ്സിന് താഴെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുക്കുമ്പോൾ മാതാപിതാക്കളുടെ സമ്മതം നിർബന്ധമാക്കുന്ന സംവിധാനം കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശവും കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോലും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്. അതും കുറച്ചധികം ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട കാര്യമാണ് എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്നത് മാത്രമല്ല, എന്താണ് കാണുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എത്ര സമയം എവിടെ ചെലവഴിക്കുന്നു എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അല്ലേ? കാരണം കുട്ടിയുടെ കയ്യിലുള്ളത് ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിലും അതിന്റെ മറുവശത്ത് മുഴുവൻ ഡിജിറ്റൽ വേൾഡും ഉണ്ട്. അപ്പോൾ പാരന്റ്സ്, നിങ്ങളുടെ വീട്ടിൽ ഡിജിറ്റൽ റൂൾസ് ഉണ്ടോ? കർശനമായ റൂൾസ് ആണോ, അതോ ഫോൺ എടുത്തോളൂ പക്ഷേ സമയത്ത് തിരികെ തന്നാൽ മതി എന്ന പോളിസിയിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിജിറ്റൽ റൂൾസ് എന്നൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോ ഇത് അഹല്യ FM 90.4 കെലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ കടകളിലൊക്കെ വളരെ കോമൺ ആയി കിട്ടുന്ന ഒരു സംഗതിയുണ്ട്, ച്യൂയിങ് ഗം. പലർക്കും വലിയ ഇഷ്ടമാണ് ഈ സാധനം. പലപ്പോഴും നമ്മൾ ച്യൂയിങ് ഗം, ബബിൾ ഗം എന്നൊക്കെ വിളിക്കുന്ന സംഭവം ഒരേ സാധനമായിട്ടാണ് കരുതുന്നത് അല്ലെ. ബബിൾ ഗം എന്ന് പറഞ്ഞാലും ച്യൂയിങ് ഗം എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഒന്നും നമുക്കില്ല, രണ്ടും സെയിം ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി ബബിൾ ഗം ച്യൂയിങ് ഗമ്മിന്റെ ഒരു വെറൈറ്റിയാണ്. ചവച്ചിട്ട് ഊതിയാൽ വലിയ കുമ്മളം ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് അതിന് ബബിൾ ഗം എന്നൊരു പേര് വന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ച്യൂയിങ് ഗം മോഡേൺ പ്രൊഡക്റ്റ് ആണെങ്കിലും എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ശീലം അത്ര മോഡേൺ അല്ല എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ എന്തെങ്കിലും ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന ശീലം നമ്മുടെ മനുഷ്യർക്ക്, നമ്മുടെ പൂർവികന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന്. പല്ലുകൾ വൃത്തിയാക്കാൻ, വായിലെ രുചി മാറ്റാൻ, ചിലപ്പോൾ വെറുതെ എന്റർടൈൻമെന്റിന് വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും. അന്ന് ഓർബിറ്റ് ഇല്ല, സെന്റർ ഫ്രഷ് ഇല്ല, ബിഗ് ബബൂൾ ഇല്ല, ഈ പറഞ്ഞ പോലെ ചവയ്ക്കാൻ പറ്റുന്ന ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അന്ന് മരത്തിന്റെ റെസിനും ടാറും പോലെയുള്ള പ്രകൃതിദത്തമായി നമ്മുടെ നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പണ്ടുള്ള മനുഷ്യന്മാരുടെ ച്യൂയിങ് മെറ്റീരിയൽ. അതായത് എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പുതിയൊരു ഹാബിറ്റ് അല്ല. ച്യൂയിങ് ഗം, ബബിൾ ഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ന്യൂജൻ ഹാബിറ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതും വെറും വെറുതെയാണ്. ഇത് പഴയൊരു ഹാബിറ്റാണ്, മാറിയത് സാധനം മാത്രമാണ്. പക്ഷേ ഈ ചെറിയ ച്യൂയിങ് ഗം എങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയത് എന്നതിന് പിന്നിൽ ഒരു കിട്ടില്ലൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം കലഡോസ്കോപ്പിൽ. പക്ഷേ പാട്ടുകൾക്ക് ശേഷം, നല്ല പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ച്യൂയിങ്ങം മോഡേൺ ആണെങ്കിലും ചവയ്ക്കുന്ന ശീലം അത്ര മോഡേൺ അല്ലെന്ന്. ഇതിന് തെളിവായിട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് നോക്കുമ്പോഴേ, ഏകദേശം 9000 വർഷം പഴക്കമുള്ള ബിർച്ച് ബാർക്ക് ടാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്. അത് ഇങ്ങ് നോർത്ത് യൂറോപ്പിൽ കണ്ടെത്തിയിട്ടുള്ള ഈ ടാർ കഷ്ണങ്ങളിൽ മനുഷ്യരുടെ പല്ലിൻ്റെ അടയാളങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അന്ന് ഇന്നത്തെ പോലെ സ്ട്രെച്ചി ച്യൂയിങ്ങം ഒന്നും ഇല്ലല്ലോ. പക്ഷെ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കാൻ മനുഷ്യന്മാർ അന്നേ തുടങ്ങിയിരുന്നു എന്നാണ് ഈ കണ്ടെത്തിയ സംഭവം പറയുന്നത്. ഇനിയിപ്പോൾ ലോകം ഒന്ന് ചുറ്റിക്കഴിഞ്ഞാൽ പഴയ ഗ്രീക്കുകാർ മാസ്റ്റിക് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ കറ ചവച്ചിരുന്നു. മായൻ കൾച്ചറിൽ ജീവിച്ചവർ സപ്പോർട്ടില്ല എന്ന മരത്തിന്റെ കറ ചവച്ചിരുന്നു. ഇനി നോർത്ത് അമേരിക്കയിൽ ചില ജനവിഭാഗങ്ങൾ സ്പ്രൂസ് എന്ന് പറയുന്ന മരത്തിന്റെ കവയൊക്കെ ചവച്ചിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ മനുഷ്യർ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന കറ ചവച്ചുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് ച്യൂയിങ്ങം ഒരു ബിസിനസ് ആകുന്ന കാലത്തേക്ക് കഥ അങ്ങ് മാറി. 19th century മെക്സിക്കോയിൽ നിന്നുള്ള ചിക്കിൾ എന്ന മരക്കറ അമേരിക്കൻ ബിസിനസ്സിലെത്തി. തോമസ് ആഡംസ് എന്ന് പറയുന്ന ആൾ ആദ്യം ചിക്കിൾ ഉപയോഗിച്ച് റബ്ബറിന് പകരം ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ എക്സ്പെരിമെന്റ് വർക്കായില്ല പാളി. പകരം അദ്ദേഹം കണ്ടെത്തിയതും മറ്റൊരു കാര്യമാണ്, ഇത് ചവയ്ക്കാൻ പെർഫെക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ച്യൂയിങ്ങം. അങ്ങനെ 1870s ചിക്കിൾ ച്യൂയിങ്ങം വിൽപ്പന തുടങ്ങി. പിന്നീട് വില്യം റിഗ്ലി ജൂനിയർ പോലെയുള്ള വലിയ വലിയ കമ്പനിക്കാർ വ്യവസായികൾ എത്തി. പുതിന പഴം ഇങ്ങനെ പല ഫ്ലേവേഴ്സിൽ ഈ ച്യൂയിങ്ങമിനെ മാറ്റി. അങ്ങനെ ച്യൂയിങ്ങം ഒരു ചെറിയ മരക്കറയിൽ നിന്നാണ് ഒരു വലിയ ഇൻഡസ്ട്രി ഹിറ്റ് ായിട്ട് മാറിയത്. 20th century ആയപ്പോ പ്രകൃതിദത്ത ചേരുവകൾക്ക് പകരം സിന്തറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതോടെ പ്രൊഡക്ഷൻ ചെലവ് കുറഞ്ഞു, ഷെൽഫ് ലൈഫ് കൂടി. 9000 വർഷം മുൻപ് പല്ലിന്റെ അടയാളം പതിഞ്ഞൊരു മരക്കഷ്ണത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ച്യൂയിങ്ങം വരെ എത്തി. ഒരു ചെറിയ ഗമ്മിന്റെ പേരിൽ ഇത്രയും വലിയ ഹിസ്റ്ററി ഉണ്ടെന്ന് നമ്മൾ എത്ര പേർക്ക് അറിയായിരുന്നു. ഞാൻ സത്യത്തിൽ കുറച്ച് മുന്നെയാണ് കേട്ടോ ഇത് മനസ്സിലാക്കിയത്. എന്തായാലും ഇനി നമുക്ക് ഒന്ന് അന്റാർട്ടിക്ക ഭാഗത്തേക്കൊന്ന് പോവാം. എന്തിനാണ് അന്റാർട്ടിക്ക ഭാഗത്തേക്ക് വരെ പോണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇച്ചിരി വെയിറ്റ് ചെയ്യും, പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടിരിക്കും, ഞാൻ വേഗം വരാം. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോൾ അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ പെൻഗ്വിൻസ് ഇല്ലേ, അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ തന്നെ പെൻഗ്വിൻസ് അല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ പെൻഗ്വിൻസിനെ കണ്ട ഇവരെയൊക്കെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഈ പെൻഗ്വിൻസിന്റെ പിക്ചേഴ്സ് കാണുമ്പോൾ ഓർക്കില്ലേ, എല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇരിക്കുന്നു എന്ന് തോന്നും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സിൽ നല്ല ക്യൂട്ടായിട്ട് വാക്ക് ചെയ്യണ പെൻഗ്വിൻസ്. പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നത് കാഴ്ചയിൽ ഒരുപോലെ തോന്നിയാലും ഇവരെല്ലാം ഒരേ സ്പീഷീസ് ഒന്നും അല്ല. 100 വർഷത്തിലേറെ അതിനുശേഷം പെൻഗ്വിൻ സ്പീഷീസിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശാസ്ത്രലോകം. കെർഗുവിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ കാണപ്പെടുന്ന ഒരു പോപ്പുലേഷനെ പുതിയ സ്പീഷീസ് ആയിട്ട് തിരിച്ചറിഞ്ഞത് DNA അനാലിസിസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ്. അപ്പൊ ഇത്രയും കാലം ഒരേ ഒരു ജെൻഡോ പെൻഗ്വിൻ സ്പീഷീസും മാത്രമാണ് ലോകത്തുണ്ടായിരുന്നെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ജനറ്റിക് അനാലിസിസ് ചെയ്തപ്പോൾ 4 distinct സ്പീഷീസ് ഉണ്ടെന്ന് കണ്ടെത്തി. അതായത് കാണാൻ ഒരുപോലെയാണെന്ന് പറഞ്ഞ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പെൻഗ്വിനുകൾ പോലും പറയാണ് ലുക്ക് ബിയോണ്ട് ദ ലുക്സ് ബ്രോ എന്നാണ്. ഇങ്ങനെയുള്ള ചെറിയൊരു സയൻസ് സർപ്രൈസ് കൂടെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ ലോകത്തെ കുറിച്ച് എത്രയൊക്കെ അറിഞ്ഞെന്ന് കരുതിയാലും നേച്ചറിന്റെ കയ്യിൽ ഇനിയും ഒരുപാട് സർപ്രൈസുകൾ ബാക്കിയുണ്ട്. അതിൽ ചില സർപ്രൈസുകളുമായിട്ടാണ് ഞാൻ കാലിഡോസ്കോപ്പിൽ എപ്പോഴും എത്താറ്. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ടിന്റെ സമയമാണ് കാലിഡോസ്കോപ്പിൽ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്? പല ആളുകളും പല കാര്യങ്ങളാണ് നോക്കുന്നത് അല്ലേ. പ്രൈസ് നോക്കും, ഡിസ്കൗണ്ട് നോക്കും, റിവ്യൂസ് നോക്കും, റിവ്യൂ ഫോട്ടോസ് നോക്കും. പക്ഷേ ചില ആളുകൾ അതൊന്നും അല്ല നോക്കാറ്. ചില ആളുകൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ട് നേരെ നോക്കുന്നത് ഫ്രീ ഡെലിവറി ഉണ്ടോ ഈ പ്രൊഡക്റ്റിന് എന്നാണ്. അതാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇനി വേറെ ചിലർ ഡിസ്കൗണ്ട് കണ്ടാൽ പിന്നെ കണക്കൊന്നും കൂട്ടാൻ നിൽക്കില്ല. 50% ഓഫ് എന്ന് കണ്ടാൽ വേണ്ടാത്ത സാധനം പോലും കാർട്ടിലേക്ക് പോകും. അവസാനം വീട്ടിൽ പാഴ്സൽ വരുമ്പോഴാണ് നമ്മൾ തന്നെ ചോദിക്കുക, ഇത് എന്തിനാ അപ്പൊ ഞാൻ ഓർഡർ ചെയ്തേ, ഇതെന്തിനാ ഞാൻ വാങ്ങിയെന്ന്. അപ്പോഴാണ് ഈ പുതിയൊരു മാറ്റം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈൻ ഷോപ്പിംഗിൽ പ്രൈസും ഡിസ്കൗണ്ടും എങ്ങനെ കാണിക്കണം, സെർച്ച് റിസൾട്ട്സ് എങ്ങനെ നൽകണം എന്നതിൽ കൂടുതൽ ട്രാൻസ്പെറൻസി വേണമെന്നാണ് പുതിയ ഇ കൊമേഴ്സ് റൂൾസ് ഭേദഗതിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അതായത് എങ്ങനെയാണ് ഒരു സാധനത്തിന്റെ പ്രൈസ്, എന്താണ് അതിന്റെ ഡിസ്കൗണ്ട്, സെർച്ച് റിസൾട്ട് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതിൽ കുറച്ചുകൂടെ നമ്മുടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം കാര്യങ്ങൾ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് കാണിക്കുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്നതിന് മുൻപുള്ള വിലയും വ്യക്തമാക്കണം. അല്ലാതെ ചുമ്മാ 50% ഓഫ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റിന് റെലവൻസ് ഇല്ലാതെ പണം കൊടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്ന സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇല്ലേ, അതാണെങ്കിൽ അത് വ്യക്തമായി കാണിക്കണം. അപ്പൊ ഇനി മുതൽ സെയിൽ 70% ഓഫ് കണ്ടാൽ അയ്യോ ഇന്നാണ് എന്റെ ദിവസം എന്ന് പറഞ്ഞ് നേരെ ബൈ നൗ അടിക്കേണ്ട ആവശ്യമില്ല. വില ഒന്ന് കമ്പയർ ചെയ്യാം, സെല്ലർ ആരാണെന്ന് നോക്കാം, റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് മതി നമ്മൾ വാങ്ങണോ വേണ്ടയോ എന്ന് നോക്കുന്നത്. കാരണം ഓൺലൈൻ ഷോപ്പിംഗിൽ സ്മാർട്ട് ഷോപ്പർ ആകുന്നത് ഏറ്റവും കൂടുതൽ സാധനം വാങ്ങുന്ന ആളല്ല, വാങ്ങിയിട്ട് എന്തിനാ ഇത് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവെക്കാത്ത ആളാണ്. അങ്ങനെ കൈവെക്കാത്ത ആളുകളാകണം നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പ് അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങളില്ലേ, ഓൺലൈൻ ഷോപ്പിംഗിൽ വരുന്ന ഈ മാറ്റങ്ങൾ 2027 January 1 പ്രാബല്യത്തിൽ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും കാലിഡോസ്കോപ്പ് ദാ ഇവിടെ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഹരിത ഭൂമി. ഹരിത ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
2: എല്ലാ മാസവും 1-ാം തീയതി അക്കൗണ്ടിൽ വരുന്ന ശമ്പളം, എയർ കണ്ടീഷൻ മുറികളിലെ ജോലി, ഇതൊക്കെ അവസാനിപ്പിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങി കൃഷിയും പശു വളർത്തലുമായിട്ട് ജീവിക്കണം, ഇതൊക്കെയല്ലേ പലരുടെയും ആഗ്രഹം? സോഷ്യൽ മീഡിയയിലെ സുന്ദരമായ ഫാം വീഡിയോകൾ കാണുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു സ്വപ്നമാണ് ഇത്. എന്നാൽ ഒരു കമ്പനിയിലെ ജോലി രാജിവെച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് പണക്കാരനാവാനായിട്ട് സാധിക്കുമോ? എന്തൊക്കെ പ്രതിസന്ധികളാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ രംഗത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്? ആവേശം മൂത്ത് ഇറങ്ങിത്തിരിക്കും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൽ. ജോലിയൊക്കെ ഉപേക്ഷിച്ച് അടുത്ത ദിവസം തന്നെ കൃഷിയും ഡയറി ഫാമിംഗും തുടങ്ങാമെന്ന് കരുതുന്നത് തികച്ചും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ഏത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തമായ ആസൂത്രണവും പഠനവും ആവശ്യമാണ്. എന്നാൽ കൃഷിയുടെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടെ സങ്കീർണമായിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഇടപഴകുന്നത് ജീവനുള്ള സസ്യങ്ങളോടും മൃഗങ്ങളോടുമാണ്. കാലാവസ്ഥ, മണ്ണ്, പ്രകൃതിയുടെ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം നേരിട്ട് ബാധിക്കുന്ന ഒരു മേഖലയിലേക്ക് യാതൊരു അനുഭവ സമ്പത്തുമില്ലാതെ പെട്ടെന്ന് ചാടി വീഴുന്നത് വൻ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് നമ്മളെ നയിക്കുക. ഒരു പുതിയ ഫാം ആരംഭിക്കുമ്പോൾ ഭൂമി കണ്ടെത്തുക, വെള്ളവും വൈദ്യുതിയും ഉറപ്പാക്കുക, ഷെഡുകൾ നിർമ്മിക്കുക, നല്ല ഇനം പശുക്കളെയോ തൈകളെയോ കണ്ടെത്തുക എന്നിങ്ങനെ നിരവധി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഇതിനെല്ലാം വലിയൊരു തുക ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വേണ്ടിവരും. ഇതുകൂടാതെ ഫാം തുടങ്ങി വരുമാനം ലഭിച്ചു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിലേക്ക് ആവശ്യമായ പ്രവർത്തന മൂലധനവും കയ്യിൽ കരുതിയിരിക്കണം. തുടക്കത്തിൽ തന്നെ മുഴുവൻ സമ്പാദ്യവും എടുത്ത് നിക്ഷേപിക്കുന്നത് വലിയ അപകടകരമാണ്. അതുകൊണ്ട് ജോലി പെട്ടെന്ന് രാജിവെക്കുന്നതിന് മുമ്പ് നിലവിലുള്ള ജോലിക്കൊപ്പം തന്നെ പാർട്ട് ടൈമായിട്ട് ചെറിയ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ് ബുദ്ധി. അവധി ദിവസങ്ങളിൽ പരിചയമുള്ള ഫാമുകൾ സന്ദർശിക്കുകയും ചെറിയ രീതിയിൽ കൃഷി പരീക്ഷിച്ച് നോക്കുകയും ചെയ്യാം. പ്ലാനിംഗിനായിട്ട് കുറഞ്ഞത് 6 മാസം മുതൽ 1 വർഷം വരെ സമയം മാറ്റിവെക്കണം. വ്യക്തമായ ലക്ഷ്യബോധമില്ലാതെ എടുത്തു ചാടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം കടക്കെണിയിലാകാനായിട്ട് സാധ്യത കൂടുതലാണ്. ഒരു ഫാം തുടങ്ങുമ്പോൾ, കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫാം വീഡിയോകളിൽ എപ്പോഴും പച്ചപ്പും സന്തോഷവും മാത്രമായിരിക്കും കാണുക അല്ലെ. എന്നാൽ ക്യാമറയ്ക്ക് പിന്നിൽ കഠിനമായ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പശു വളർത്തലിന്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ അവയുടെ രോഗങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന മരണം, പാലിന്റെ അളവിലുണ്ടാകുന്ന കുറവ് എന്നിവ വലിയ വെല്ലുവിളിയാണ്. കൃഷിയിലാണെങ്കിൽ കീടബാധ, അപ്രതീക്ഷിതമായ മഴയോ വരൾച്ചയോ കാരണം വിളകൾ നശിച്ചു പോകുന്നത് എന്നിവ സാധാരണമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം വിപണനവും വിലക്കയറ്റവുമാണ്. പാൽ ഉൽപ്പാദിപ്പിച്ചാലും അത് വിറ്റഴിക്കാനുള്ള ശരിയായ വിപണി കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ കനത്ത നഷ്ടമുണ്ടാകും. കാലിത്തീറ്റയുടെയും പുല്ലിന്റെയും വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനനുസരിച്ച് പാലിന്റെ വില വർദ്ധിക്കുന്നുമില്ല. കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ഇടനിലക്കാരുടെ ചൂഷണം കാരണം ന്യായമായ വില കിട്ടാത്തതും വിളവെടുപ്പ് സമയത്ത് വിപണിയിൽ വില ഇടിയുന്നതും പുതിയ കർഷകരെ തളർത്തുന്ന കാര്യങ്ങളാണ്. ശാരീരികമായ അധ്വാനവും മാനസിക സമ്മർദ്ദവുമാണ് മറ്റൊന്ന്. എല്ലാ ദിവസവും പുലർച്ചെ 5 മണിക്ക് ആരംഭിക്കുന്ന അധ്വാനം രാത്രി വൈകും വരെ ചിലപ്പോൾ നീളും. മഴയോ വെയിലോ തണുപ്പോ നോക്കാതെ ജോലി ചെയ്യേണ്ടിയും വരും. ഫാമിലെ മൃഗങ്ങൾക്ക് അസുഖം വരുമ്പോഴുണ്ടാകുന്ന ഭയവും സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും താങ്ങാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് മനസ്സൊരുക്കം നടത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി പലരും പറയാറുണ്ട്, ഈ ഒരു മേഖലയിലുള്ളവർ ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്, വളരെ പെട്ടെന്ന് പണം സമ്പാദിക്കാം എന്നൊക്കെ പറയാറുണ്ടല്ലേ. ശരിയാണോ അത്? പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷിയിലോ ഡയറി ഫാമിംഗിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കോടീശ്വരനാകാമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതൊരിക്കലും ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമല്ല, മറിച്ച് വർഷങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമുള്ള ദീർഘകാല നിക്ഷേപമാണ്. പുതിയൊരു ഫാം തുടങ്ങി ആദ്യത്തെ 2 മുതൽ 3 വർഷം വരെ അതിൽ നിന്ന് വൻ ലാഭമൊന്നും പ്രതീക്ഷിക്കരുത്. ഈ സമയം അത്രയും ഫാം ലാഭത്തിലാക്കാനുള്ള നിക്ഷേപിച്ച തുക തിരിച്ചു പിടിക്കാനുള്ള, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും. യൂട്യൂബിലും മറ്റും കാണുന്ന ചില വിജയകഥകളിൽ അവർ മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനു പിന്നിലെ അവരുടെ ചെലവുകൾ പലപ്പോഴും നമ്മൾ കാണാറില്ല. പശുക്കളുടെ തീറ്റ ചെലവ്, മരുന്നുകൾ, വൈദ്യുത ബില്ല്, ജോലിക്കാരുടെ ശമ്പളം, വണ്ടിക്കൂലി എന്നിവയെല്ലാം കഴിച്ച് കയ്യിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് പലപ്പോഴും വളരെ കുറവായിരിക്കും. തനത് ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കാതെ പാലിൽ നിന്ന് നെയ്യ്, തൈര്, പനീർ തുടങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ലാഭം കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ, കൃഷി ചെയ്ത് സാമ്പത്തിക ഭദ്രത നേടാൻ സാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അതിന് പടിപടിയായ വളർച്ച മാത്രമേ സാധ്യമാകൂ. റിയൽ എസ്റ്റേറ്റോ മറ്റു ബിസിനസ്സുകളോ പോലെ വളരെ പെട്ടെന്ന് പണം ഇരട്ടിയാക്കാനായിട്ട് ഇവിടെ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. കൃഷിയെ സ്നേഹിക്കുകയും പ്രതിസന്ധികളിൽ തളരാതെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിലെ സാമ്പത്തിക വിജയം നേടാനായിട്ട് സാധിക്കൂവെന്ന യാഥാർത്ഥ്യം എപ്പോഴും മനസ്സിലാക്കണം. ഇനി ഫാം തുടങ്ങുന്നു അല്ലെങ്കിൽ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ തന്നെ കുറെ ജോലിക്കാരെ അങ്ങ് നിർത്തുകയാണ്, നമ്മൾ മുതലാളിയായിട്ട് അങ്ങ് മാറുകയാണ്, അതിന് സാധിക്കുമോ? അത് എളുപ്പമാണോ? പറഞ്ഞുതരാം മനോഹരമായ പാട്ട്.

എന്നുള്ളതാണ്. പശുക്കളെ കുളിപ്പിക്കാനും ചാണകം വാരാനും പുല്ല് ചെത്താനും ആളുകളെ കിട്ടാൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ അവർക്ക് നല്ല ശമ്പളവും നൽകേണ്ടി വരും. ഇനി ജോലിക്കാരെ കിട്ടിയാൽ തന്നെ അവർ ഒരു ദിവസം പെട്ടെന്ന് വരാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലി നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഫാമിലെ കാര്യങ്ങൾ എന്ത് ചെയ്യും? നിശ്ചലമായി പോകും അല്ലെ. പശുക്കൾക്ക് സമയത്തിന് തീറ്റ കൊടുക്കാനും പാല് കറക്കാനും ഉടമസ്ഥർ തന്നെ ഇറങ്ങേണ്ടി വരും. നിങ്ങൾക്ക് സ്വയം പാല് കറക്കാനോ ചാണകം വാരാനോ അറിയില്ല എങ്കിൽ ജോലിക്കാരില്ലാത്ത ദിവസം ഫാം പൂർണ്ണമായിട്ടും തകരാറിലാവും. അതുകൊണ്ട് ഫാമിലെ എല്ലാ ജോലികളും ഉടമസ്ഥൻ സ്വയം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം, അത് പഠിക്കുകയും വേണം. തുടക്കത്തിൽ വലിയ രീതിയിൽ ജോലിക്കാരെ വയ്ക്കാതെ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഫാം വളർന്നു വലുതാകുമ്പോൾ മാത്രം സഹായത്തിന് ആളുകളെ നിർത്താം. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഉടമസ്ഥന്റെ നേരിട്ടുള്ള മേൽനോട്ടം ദിനം പ്രതി ഉണ്ടായിരിക്കണം. ഫാമില് ചാണകത്തിന്റെ മണം അടിയാനും കൈ വൃത്തികേടാകാനും മടിയുള്ളവർക്ക് ജോലിക്കാരെ മാത്രം വിശ്വസിച്ച് ഫാം നടത്താമെന്നത് വെറുമൊരു മനോരാജ്യം മാത്രമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ബാങ്ക് ജോലിയോ ഐ ടി ജോലിയോ പോലെയല്ല കൃഷിയും ഫാമിംഗും. ഇതെല്ലാവർക്കും ഒരുപോലെ വഴങ്ങുന്ന ഒന്നുമല്ല. ശാരീരിക അധ്വാനത്തോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെന്റും ഇതിനാവശ്യമാണ്. പ്രകൃതിയോടും മൃഗങ്ങളോടും അടങ്ങാത്ത സ്നേഹവും അനുകമ്പയും ഉള്ളവർക്ക് മാത്രമേ ഈ മേഖലയിൽ തൃപ്തിയോടെ മുന്നോട്ടു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വെറും ഒരു വരുമാന മാർഗം എന്നതിലുപരി ഇതൊരു ജീവിത രീതിയാണ്. എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസുകളിലിരുന്ന് ജോലി ചെയ്തൊരാൾ പെട്ടെന്ന് കഠിനമായ വെയിലത്തും മഴയത്തും ശാരീരികമായിട്ട് അധ്വാനിക്കുമ്പോൾ തുടക്കത്തിൽ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കഠിന അധ്വാനം താങ്ങാനുള്ള ശേഷിയും ഉണ്ടായിരിക്കണം. കൂടാതെ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണയും ഇതിന് ആവശ്യമാണ്. കുടുംബാംഗങ്ങളുടെ സഹകരണമില്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് ഫാം വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുമില്ല. അതുകൊണ്ട് സ്വയം ചോദിക്കുക, എനിക്ക് ഞായറാഴ്ചകളോ മറ്റ് അവധി ദിവസങ്ങളോ ഇല്ലാതെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന്. സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾ പോകുന്നത് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉവ്വ് എന്ന ഉത്തരം നൽകാനായിട്ട് സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങാൻ യോഗ്യനാണ് എന്ന് പറയാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഇതൊരു താൽക്കാലിക ആവേശം മാത്രമായിട്ട് അവസാനിക്കും. ഇനി കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഓരോ വ്യക്തിയും കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സസ്യശാസ്ത്രത്തെക്കുറിച്ചും മൃഗപരിപാലനത്തെക്കുറിച്ചും പ്രാഥമിക വിജ്ഞാനം നേടിയിരിക്കണം. ഡയറി ഫാമിംഗിന്റെ കാര്യത്തിൽ പശുക്കളുടെ വിവിധ ഇനങ്ങൾ, അവയുടെ തീറ്റക്രമം, പശുക്കൾക്കുണ്ടാകുന്ന സാധാരണ രോഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. പ്രസവ സമയം, മതിലക്ഷണം, കൃത്രിമ ബീജസങ്കലനം എന്നിവയെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കൃഷിയിലാണെങ്കിൽ മണ്ണിന്റെ ഗുണനിലവാരം, ജലസേചന രീതികൾ, ജൈവരാസവളങ്ങളുടെ ഉപയോഗം, കീടനിയന്ത്രണം എന്നിവയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇതിനെല്ലാം പുറമെ സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവ് വളരെ പ്രധാനമാണ്. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കാനും ബജറ്റ് തയ്യാറാക്കാനും നഷ്ടം വരുന്ന ഘടകങ്ങൾ കണ്ടെത്തി തിരുത്താനും അറിഞ്ഞിരിക്കണം. സാങ്കേതികവിദ്യയുടെയും മാർക്കറ്റിംഗിന്റെയും അറിവാണ് മറ്റൊരു പ്രധാന ഘടകം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ സ്വന്തം ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാമെന്ന് പഠിക്കണം. സർക്കാരിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും വിവിധ സബ്സിഡികളെക്കുറിച്ചും ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചും ധാരണയുണ്ടാകുന്നത് വലിയ സാമ്പത്തിക സഹായകമാകും. പഠനം എന്നത് അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാവുകയും വേണം. ഇനി ആരിൽ നിന്നെല്ലാം കൃഷി പഠിക്കണം, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? പറഞ്ഞുതരാം നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കൃഷിയും ഫാമിങ്ങും പഠിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ വഴി യൂട്യൂബ് വീഡിയോകൾ മാത്രം കാണലല്ല, മറിച്ച് പ്രായോഗിക അനുഭവമുള്ള വ്യക്തികളിൽ നിന്ന് നേരിട്ട് പഠിക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രദേശത്ത് വർഷങ്ങളായി വിജയകരമായി ഫാം നടത്തുന്ന അനുഭവ സമ്പന്നരായിട്ടുള്ള കർഷകരെ നേരിൽ കണ്ട് സംസാരിക്കുക. അവർ നേരിട്ട തിരിച്ചടികളും അതിനെ മറികടന്ന രീതികളും ചോദിച്ചറിയുക. തോറ്റവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ജയിച്ചവരുടെ കഥകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുക. സർക്കാർ തലത്തിൽ നൽകുന്ന പരിശീലന പരിപാടികൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വെറ്ററിനറി സർവകലാശാലകൾ, കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ എന്നിവ സൗജന്യമായിട്ടും അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലും ഡയറി ഫാമിംഗിലും കൃഷിയിലും ആധികാരികമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഇത്തരം ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുന്നത് വഴി ശാസ്ത്രീയമായ അറിവുകൾ നേടാനും ലൈസൻസുകൾ എളുപ്പത്തിൽ ലഭിക്കാനും സഹായിക്കും. കൂടാതെ അടുത്തുള്ള വെറ്ററിനറി ഡോക്ടർമാരുമായും കൃഷി ഓഫീസർമാരുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കണം. അത്യാവശ്യഘട്ടങ്ങളിൽ അവരുടെ ഉപദേശം വലിയ തുണയായിരിക്കും. സാധ്യമാണ് എങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിൽ കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും നിന്ന് ജോലി ചെയ്ത് പഠിക്കുക, ഒരു ഇന്റേൺഷിപ്പ് പോലെ. നേരിട്ടുള്ള ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ആ തൊഴിൽ യോജിച്ചതാണോ എന്ന് തീരുമാനിക്കാനായിട്ട് വലിയ രീതിയിൽ സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരു പ്രൈവറ്റ് ജോലിയോ സർക്കാർ ജോലിയോ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്നറിയോ? എല്ലാ മാസവും കൃത്യസമയത്ത് അക്കൗണ്ടിലെത്തുന്ന ശമ്പളമാണ്. എന്നാൽ സ്വന്തമായി കൃഷിയിലേക്കോ ഫാമിംഗിലേക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സാലറി ഡേ എന്ന സങ്കല്പം ഇല്ലാതാകും. ചില മാസങ്ങളിൽ നല്ല വരുമാനം ലഭിക്കുമ്പോൾ മറ്റു ചില മാസങ്ങളിൽ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്യും. ഈ വരുമാന അസ്ഥിരതയെ നേരിടാനായിട്ട് മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയും വേണം. ഇവിടെ 9 to 5 ജോലി സമയമല്ല. രാവിലെ 4 അല്ലെങ്കിൽ 5 മണിക്ക് തുടങ്ങുന്ന അധ്വാനം രാത്രി 7 വൈകുന്നത് വരെ നീളും. ഞായറാഴ്ചകളോ പൊതു അവധികളോ വിശേഷ ദിവസങ്ങളോ ഫാമിലുള്ളവർക്ക് ബാധകമേയല്ല. നിങ്ങൾ രോഗിയായി കിടപ്പിലായി പോയി കഴിഞ്ഞാലും ഫാമിലെ മൃഗങ്ങൾക്ക് തീറ്റ നൽകുകയും പാല് കറക്കുകയും വേണം. രാവും പകലും വ്യത്യാസമില്ലാതെ അടിയന്തര ഘട്ടങ്ങളിൽ ഓടിയെത്തേണ്ടി വരികയും ചെയ്യും. എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് സ്വന്തം അധ്വാനത്തിന്റെ ഫലം കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷം മറ്റൊരു ജോലിയിലും ലഭിക്കില്ല എന്നതും സത്യമാണ്. പെട്ടെന്നുള്ള ആവേശത്തിലല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി സ്വയം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി ഈ മേഖലയിലേക്ക് ഇറങ്ങിയാൽ കൃഷി നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. ആവേശം തലയ്ക്ക് പിടിച്ചിട്ടല്ല, ആസൂത്രണത്തോടെ ആയിരിക്കണം നിങ്ങളുടെ പുതിയ തുടക്കം. ജോലി ഉപേക്ഷിച്ച് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആവേശം മാത്രം പോരാ, കൃത്യമായ പഠനവും കഠിനാധ്വാനവും ക്ഷമയും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ കൃഷിയിൽ തിളങ്ങാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമായിരിക്കുന്നു അല്ലേ? അതെ, 12 മണി കഴിഞ്ഞാൽ പിന്നെ പാട്ടിനുള്ള സമയം മാത്രമാണ്, പാട്ടുകൾക്ക് വേണ്ടിയുള്ള സമയം മാത്രമാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. യെസ്, അപ്പോ ഒക്ടോബർ മാസം 2-ാം തീയതി കൃത്യം 12 മണി എന്ന് പറയുന്ന ഈ സമയമാകുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കാതോരം ആരാ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല. അപ്പോൾ പാട്ടുകൾ, അതാണ് ഇന്നത്തെ കാര്യം. ഇന്നത്തേന്നല്ല, 12 മണി ആവുന്ന സമയത്ത്, ഇൻസ്റ്റന്റ് പാട്ടാവുന്ന സമയത്ത് ഇന്നും ഇത് തന്നെയാണ് കാര്യം. പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സമയമാണ്. അതെങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് കേൾക്കാൻ? അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന പരിപാടിയാണ് നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ, ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചുകൊണ്ട്. അഹല്യ FM 90.4 എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിൽ വരെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പാട്ട് ചോദിക്കാം. എന്തൊക്കെ ഓപ്ഷൻസ് ആണല്ലേ. അപ്പോ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ നമ്പർ വേണ്ടേ? ആ നമ്പർ ഇതാണ്, നോട്ട് ചെയ്തോ, 8 2 8 1 5 0 9 0 0 0. 88 81 50 90 00. ഇതാണ് എന്നെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഇനി അതല്ല, നോർമൽ ടെക്സ്റ്റ് മെസ്സേജേ പറ്റൂ എന്നാണെങ്കിൽ അതും ഓക്കെയാണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഐ ഡി, അഹല്യ FM 90.4 എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. പാട്ടുകൾ വെച്ച് തരാൻ വേണ്ടി ദേ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ ഗായ്സ്. യെസ്, അപ്പൊ എന്നത് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ ആ ഇല്ല. അപ്പോൾ ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്, ഗാന്ധി ജയന്തിയാണ്. നമുക്കറിയാം, രാവിലെ ഇങ്ങനെ സുനിൽ കാര്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇന്ന് വേറൊരു പ്രത്യേകത കൂടി, ഇന്റർനാഷണൽ സ്മൈൽ ഡേ കൂടിയാണ് ഒക്ടോബർ 2 എന്ന് പറയുകയാണെങ്കിൽ. അതെ, പുഞ്ചിരി. യെസ്, പുഞ്ചിരിക്കുള്ള ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചിരിയിൽ തുടങ്ങുന്ന കുറച്ച് പാട്ടുകൾ കേൾക്കാം എന്നാണ് എന്റെ ഒരു ഉള്ളിലെ ഒരു ആഗ്രഹം. അപ്പൊ എന്തായാലും എന്റെ ആഗ്രഹത്തിന്റെ ആ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇന്നത്തെ ആദ്യത്തെ പാട്ടായിട്ട്, ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആ ചിരിയായിട്ട് കണക്ട് ചെയ്യുന്നൊരു പാട്ടാണ്. ദിലീപ് എൻ കാവ്യ മാധവനൊക്കെ വന്നിട്ടുള്ള വളരെ ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് ലയൺ. ലയൺ എന്ന് പറയുന്ന സിനിമയിലെ ചിരിമണി മുല്ലേ എന്ന പാട്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാൻ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്നത്. അതെ, ഇന്റർനാഷണൽ സ്മൈൽ ഡേ ഒക്കെ അല്ലേ, ചിരിക്കുക പുഞ്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പോസിറ്റീവായൊരു കാര്യമാണ്. നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി വരുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി സ്ട്രെസ് കുറയും. അതല്ലാതെ ഇങ്ങനെ മുഖത്ത് നോക്കി എന്താണിത് ആ ഒരു ഭാവത്തിൽ നിൽക്കുന്നതിനേക്കാളും എത്രയോ ഫാർ ഫാർ ഫാർ ബെറ്റർ ആണല്ലേ ഗായ്സ്, ഒന്ന് ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കളിയാക്കി ചിരിക്കാനല്ല കേട്ടോ, പുഞ്ചിരിക്കാൻ. ഓക്കെ, അതാണ് പോയിന്റ്. നമ്മളൊന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവരായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആദ്യം അങ്ങ് സംസാരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അതിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ചിരിക്ക് സാധിക്കും. ചിരിക്ക് കുറേ മാജിക് ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ചിരി ആയതുകൊണ്ട് ഞാൻ ചിരിയുമായി കണക്ട് ചെയ്ത പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444-00-9915, 9444-772-1311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000-129. Instant patter, ivide motham patter.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം ദേ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായി പാട്ടുകളുമായി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. യെസ്, അവതേ ഇന്നത്തെ ആദ്യത്തെ കോളർ. എനിക്ക് ഇങ്ങനെ റെഡി ആയിട്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
3: ഞാൻ ഷെഫിൻ ഇരാറ്റുപേട്ട.
2: ഷെഫിൻ ഇരാറ്റുപേട്ട. ഷെഫിൻ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
3: സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു സിനിമാടനം കാണാൻ ഭാഗ്യമുണ്ടായി.
2: ആഹാ,
3: ആ ഇന്ന് ജയസൂര്യനെ കാണാൻ പറ്റി.
2: ഓ, ജയസൂര്യനെ കണ്ടു?
3: കണ്ടു. അയാളെ പേട്ടയില് ടൗണിൽ പോയപ്പം ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പുള്ളി വന്നാണ്.
2: ആഹാ.
3: അപ്പം ഞാൻ ഒരു സാധനം ഇച്ചിരി മേടിക്കാൻ പോയതായിരുന്നു ടൗണിലെ. അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, മാറി നിന്ന് ഫോട്ടോ
2: എടുക്കാൻ പറ്റി.
3: അതെ അതെ, എങ്ങനെയും കണ്ടാ മതിയല്ലോ.
2: എങ്ങനെയും കണ്ടാ മതിയല്ലോ. ഓക്കെ, അടിപൊളി അടിപൊളി. പിന്നെ അപ്പൊ പറയൂ, ഇന്ന് ഏത് പാട്ട് വേണം?
3: അതായത് ജയസൂര്യ അഭിനയിച്ച കുഞ്ഞടിയൻ എന്ന സിനിമയിലെ ചെമ്പെടുക്ക നല്ല ചെമ്പെടുക്ക എന്ന് പറഞ്ഞ പാട്ടാണ്.
2: അതെ, ദാസേട്ടനും സുജാത ചേച്ചിയും പാടിയിട്ടുള്ള പാട്ട് അല്ലേ?
3: അതെ, ജയസൂര്യനെ കണ്ടപ്പോ ആ പാട്ട് കേൾക്കാൻ.
2: അതെ, കണ്ടപ്പോ എനിക്ക് അപ്പൊ തന്നെ ഈ പാട്ട് വേണം. പിന്നെ ഇൻസ്റ്റന്റ് പാട്ടുള്ളപ്പോ എന്തിനാ പേടിക്കുന്നത് അല്ലേ?
3: അതെ അതെ അതെ, അപ്പൊ തന്നെ പാട്ട് വെച്ചല്ലേ.
2: പിന്നെ അല്ലാതെ വെച്ച് തന്നിരിക്കും ഞാൻ കേട്ടോ. ഷെഫിന് വേണ്ടി ആ പാട്ട് എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ വരും. ഓക്കെ
3: ഓക്കെ
2: ഷെഫിൻ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, നമ്മളെ വിളിച്ചത് ഷെഫിൻ ആയിരുന്നു, ഇരാറ്റുപേട്ടയിൽ നിന്ന്. ദേ ജയസൂര്യനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് ആ ഒരു മൊമെന്റിൽ ഷെഫിനെ പെട്ടെന്ന് ഈ പാട്ട് കേൾക്കാൻ തോന്നി. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വേഗം വിളിച്ച് ആ പാട്ട് അങ്ങ് ചോദിച്ചു. ചോദിച്ചാ പിന്നെ ഞാൻ കൊടുക്കാതിരിക്കോ? ഇല്ല, കൊടുത്തിരിക്കും ഞാൻ എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ. ആ പാട്ട് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ദേ ഇന്ന് സ്മൈൽ ഡേ ആയതുകൊണ്ട് ചിരി തൊട്ടു എന്ന പാട്ട് ഫ്രം സർവമായ മൂവിയിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. അനക്ക, ഓക്കെ, കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സ്മൈൽ ഡേ ാണ്, അതെ, ഇന്റർനാഷണൽ സ്മൈൽ ഡേ ആണ്. അതുകൊണ്ട് ചിരി കണക്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ട് എന്റെ പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ അനകയ്ക്ക് വേണ്ടി സർവമായ എന്ന സിനിമയിലെ ചിരി തൊട്ടു എന്ന പാട്ടുകൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ ദേ നേരെ ഞാൻ അടുത്തൊരു കോളറിലേക്ക് പോവാണ്. നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഐലിയ.
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? പാറ എലപ്പുള്ളിയിൽ നിന്നും ദിവ്യ ചേച്ചിയാണ്. ചേച്ചി സുഖല്ലേ? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഇനി ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ?
1: എനിക്ക് കാണാ കൺമണി എന്ന സിനിമയിലെ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ,
0: മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ. ഓക്കെ,
1: അത് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വാമിക കുട്ടിക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വാമിക കുട്ടിക്ക് വളരെ സ്നേഹത്തോടെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും പാട്ട് വരും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വാമിക കുട്ടിക്ക് വേണ്ടിട്ട് മുത്തേ മുത്തേ കിങ്ങണി മുത്തേ വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. ജയങ്കൃതൻ ചേട്ടനാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനിമൽ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. അപ്പോ ജയങ്കൃതൻ ചേട്ടന് വേണ്ടിട്ട് ആ പാട്ട് കൂടി എത്തുന്നുണ്ട്. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമാണ് ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാൻ പോകുന്ന. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, വാർത്താ സമയത്ത് നിങ്ങൾ എന്നെ വിളിക്കാൻ ശ്രമിക്കുക ണെങ്കിൽ തീർച്ചയായിട്ടും കോള് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ആകാശവാണി വാർത്തയ്ക്ക് ശേഷം മാത്രം വിളിക്കാനായിട്ട് നോക്കാം. മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കുന്നതിൽ വിഷയമൊന്നുമില്ല. പക്ഷേ വിളിക്കാതിരിക്കുക, വിളിച്ചു കഴിഞ്ഞാൽ കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് ദേ വരുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന

0: ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട്.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യമെങ്ങും ഗാന്ധിജയന്തി ആഘോഷം. അഹിംസയുടെയും കരുണയുടെയും പ്രകാശഗോപുരമായിരുന്നു ഗാന്ധിജിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാതിമത ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ആശയമാണ് ഗാന്ധിജിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. UDFലെ ഉഭയകക്ഷി തീരുമാനപ്രകാരമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനെ തീരുമാനിച്ചതെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 75 കിലോ ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ന് സ്വർണം. വാർത്തകൾ വിശദമായി. അഹിംസയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് വിപുലമായി ആഘോഷിക്കുന്നു. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവരും ഗാന്ധിജിക്ക് പുഷ്പാഞ്ജലി അർപ്പിച്ചു. സത്യം, അഹിംസ, കരുണ, സേവനം എന്നിവയുടെ പ്രകാശഗോപുരമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗാന്ധിജിയുടെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയായി തുടരുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാതിമത വർഗവർണ ദേശഭാഷ വ്യത്യാസമില്ലാതെ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ആശയമാണ് ഗാന്ധിജിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സത്യമെന്ന വാക്കിന് മറുപേരായ ഗാന്ധിജി ഓരോ സമരമുഖത്തും പുനർജനിക്കുന്നതായി ഗാന്ധിജയന്തി സന്ദേശത്തിൽ വി ഡി സതീശൻ അറിയിച്ചു. ലോകത്തിലെ എല്ലാ സ്വാതന്ത്ര്യ അതിജീവന പോരാട്ടങ്ങൾക്കും കാലാതീതമായ മാതൃക തീർക്കുകയായിരുന്നു ഗാന്ധിജിയെന്ന് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഗാന്ധിജിയുടെ ആശയങ്ങൾ എല്ലാ കാലത്തേക്കും വഴിയും വെളിച്ചവും ഊർജ്ജവുമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കാലം മാറിയാലും മഹാത്മജിയുടെ സന്ദേശങ്ങൾ തലമുറകൾക്ക് മാർഗദീപമായിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ മുരളീധരൻ ഹാരാർപ്പണം നടത്തി. മന്ത്രി സി പി ജോണും പരിപാടിയിൽ പങ്കെടുത്തു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നിയമസഭാംഗണത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ ഹാരാർപ്പണം നടത്തി. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. ശാസ്ത്രിയുടെ സമാധിസ്ഥലമായ ന്യൂഡൽഹിയിലെ വിജയഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ലാളിത്യവും സമർപ്പണ ബോധവും എന്നും വലിയ പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണ ശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. UAEയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന സ്മിത്ത് മച്ചാർ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയോട് ടെലിഫോണിൽ വിവരിച്ചു. ക്യാപ്റ്റന്റെ ധീരതയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന് തുടക്കമായി. ഈ മാസം 15 വരെ നീളുന്ന പക്ഷാചരണം എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപനവും നടത്തും. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
3: വനിതകൾക്കായുള്ള പലിശരഹിത പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൌരന്മാർക്കുള്ള ജീവൻധാര സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. അന്നേ ദിവസം 10,000-ത്തോളം ഗുണഭോക്താക്കൾക്കായി 100 കോടിയോളം രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. പിന്നോക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനുമായി ഡിസംബർ അവസാന വാരം കോട്ടമൈതാനത്ത് 7 ദിവസത്തെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്.
2: UDFലെ ഉഭയകക്ഷി തീരുമാനപ്രകാരമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ തീരുമാനിച്ചതെന്ന് മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ പദവിയടക്കം കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുകയാണെന്നും തീരുമാനമായ കാര്യങ്ങൾ നടപ്പാക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഭരണപരിഷ്കാര ചെയർമാൻ പദവി UDF ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ MK മുനീർ കോഴിക്കോട്ട് പറഞ്ഞു. ആരെയെങ്കിലും ഇരുത്താൻ നിശ്ചയിച്ച പദവിയല്ല ഇതെന്നും മുസ്ലിം ലീഗ് അനർഹമായ പദവി നേടിയിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ 13-ാം ദിവസം ഇന്ത്യയ്ക്ക് മികച്ച പ്രകടനം. വനിതകളുടെ 75 കിലോ ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്ൻ ഇന്ത്യയുടെ 12-ാം സ്വർണം നേടി. ഇതിഹാസ താരം മേരി കോമിന് ശേഷം ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗ് ചാമ്പ്യനാകുന്ന 2-ാമത്തെ താരമായി ലവ്ലിന. കൂടാതെ വനിതകളുടെ 65 കിലോ വിഭാഗത്തിൽ പർവീണും പുരുഷന്മാരുടെ 80 കിലോ വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്തിൽ മികച്ച പ്രകടനം തുടരുന്ന ഇന്ത്യ റിക്കർവ് മിക്സഡ് ഇനത്തിൽ വെള്ളി നേടി. കുങ്കും മൊഹദ് ധീരജ് ഭൊമദേവരാജ് സഖ്യമാണ് ഇന്ത്യക്കായി വെള്ളിമെഡൽ സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസിൽ 12 സ്വർണവും 24 വെള്ളിയും 34 വെങ്കലവും ഉൾപ്പെടെ 70 മെഡലുകളുമായി ഇന്ത്യ പട്ടികയിൽ 6-ാം സ്ഥാനത്തെത്തി. സൂപ്പർ ലീഗ് കേരള സീസൺ 3-ലെ ആദ്യ മലബാർ ഡെർബിയിൽ കാലിക്കറ്റ് FC സ്വന്തം തട്ടകത്തിൽ മലപ്പുറം FCയെ നേരിടും. വൈകിട്ട് 7:30 കോഴിക്കോട്ട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളിമെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ഫൈസൽ ബാബു MLA, മേയർ ഒ സദാശിവം, ഡെപ്യൂട്ടി മേയർ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് മട്ടന്നൂരിനടുത്തുള്ള കോട്ടയം കോവിലകത്തെ വീര കേരളവർമ്മ എന്ന കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
2: കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ ആക്രമണം CPI BJP നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി OJ ജനീഷിനെതിരെ 7 ഇടങ്ങളിൽ അതിക്രമം ഉണ്ടായെന്നും ക്രമസമാധാനം ഇല്ലാതാക്കുന്ന നീക്കമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സമാധാനം ഉറപ്പാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ നിലപാട് സ്വീകരിക്കണം എന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന് നേരെയും ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന് നേരെയും ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. അക്രമികൾക്കെതിരെ കേസെടുക്കണമെന്ന് പാർട്ടി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭൌതികദേഹം ഉച്ചയ്ക്ക് 2-ന് കോർപ്പറേഷൻ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. ഖബറടക്കം വൈകിട്ട് പാഴൂർ 300 ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തെളിമയുടെ ഭാഗമായി കാസർകോട് കാഞ്ഞങ്ങാട് ടൌണുകളിൽ പ്രത്യേക പരിശോധന നടത്തി. 188 ലിറ്റർ ഉപയോഗിച്ച പാചക എണ്ണ കണ്ടെത്തി. 21 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിന് നോട്ടീസും നൽകി. ആറ്റുകാൽ പൊങ്കാല ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് തിരുവനന്തപുരം നഗരസഭ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് മേയർ വി വി രാജേഷ് അറിയിച്ചു. വെട്ടുകാട് തിരുനാൾ ഉത്സവം മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നാളെ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിൽ അപകടത്തിൽപ്പെട്ട 15 മത്സ്യത്തൊഴിലാളികളെ നീണ്ടകര ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷപ്പെടുത്തി. മേരിമാത എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യമെങ്ങും ഗാന്ധിജയന്തി ആഘോഷം. അഹിംസയുടെയും കരുണയുടെയും പ്രകാശഗോപുരമായിരുന്നു ഗാന്ധിജിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാതിമത ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ആശയമാണ് ഗാന്ധിജിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യു ഡി എഫിലെ ഉഭയകക്ഷി തീരുമാനപ്രകാരമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനെ തീരുമാനിച്ചതെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 75 കിലോ ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ന് സ്വർണം. പ്രാദേശിക

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കഴിഞ്ഞ് മനോഹരമായൊരു പാട്ട് കൂടി കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നേ. യെസ്, അപ്പൊ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് പാട്ടുകളുമായി കൂടെയുള്ളത് ആരാണ്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഐല്യ. അപ്പൊ അതേ സമയം 12 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു 2 മണി വരെ ഞാൻ ഇവിടെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പൊ വേഗം വേഗം വേഗം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കാം, ഒപ്പം മെസ്സേജ് അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00 ഇതാണ് എന്നെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജും നിങ്ങൾക്ക് അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അയക്കാം. ഇനി അതൊന്നും പോരാ, ഇൻസ്റ്റഗ്രാം വേണമെന്നാണെങ്കിൽ അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ID. അപ്പൊ ഇൻസ്റ്റയിലൂടെയും പാട്ടുകൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ വേഗം വേഗം വേഗം ഷടപടി ഷടപടി എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല പാട്ടുകൾ ചോദിച്ചുകൊണ്ടുള്ള റിക്വസ്റ്റ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ. അപ്പൊ അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നതെന്നറിയോ? ഈ പാട്ട് അങ്ങ് കുവൈറ്റിലേക്ക് പോവാൻ പോവാണ് കേട്ടോ. അതായത് റോക്സ് ആണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട് കബി ഖുഷി കബി ഗം എന്ന് പറയുന്ന ഹിന്ദി മൂവിയിലെ പാട്ടാണ്. സോനു നിഗമൊക്കെ പാടിയിട്ടുള്ള പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോനു നിഗം. ആ സിംഗർ ഭയങ്കര രസമാണ് ആളുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു മൂവിയിൽ നിന്ന് റോക്സിന് വേണ്ടിയിട്ട് മനോഹരമായ ആ പാട്ട് അങ്ങ് വരുന്നതായിരിക്കും കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട്, ഒരു കുട്ടി കുറുമ്പിയാണ് എന്നോട് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ആത്വിക കുട്ടിയാണ്. ആത്വിക കുട്ടി ചോദിച്ചിരിക്കുന്ന പാട്ട് ഖലീഫ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. അസലായവളെ എന്ന പാട്ട് ഭയങ്കര രസമാണല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ആണ്. സിദ് ശ്രീരാമൊക്കെ പാടിയിട്ടുള്ള പാട്ടാണ്. ജിക്സ് വിജയുടെ സംഗീതത്തിൽ വന്ന പാട്ടാണ്. പൃഥ്വിരാജ് മൂവിയാണ്. യെസ്, അപ്പൊ എന്തായാലും ആത്വിക കുട്ടിക്ക് വേണ്ടിയിട്ട് നീ അസലായവളെ എന്ന പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായിട്ട് 2 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോ സമയം എത്രയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് അങ്ങ് കംപ്ലീറ്റ് ആയി. അതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം. നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് പൂർവാധികം ശക്തിയോടെ കടക്കാൻ പോകുമ്പോൾ കൂടെ ആരുണ്ട്? ഞാനുണ്ട്, ഞാൻ ആയില്ല. അങ്ങനെ ദേ അടുത്തൊരു കോളർ കൂടി ഇങ്ങനെ കുറച്ചധിക സമയമായിട്ടുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് കണക്ട് ചെയ്യുവായില്ലേ, ഒന്ന് കണക്ട് ചെയ്യുവായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്തായാലും ഞാൻ ആ പോസ്റ്റ് അങ്ങ് നിർത്തി നമുക്ക് കോളിലേക്ക് അങ്ങ് പോവാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ
1: ഹലോ
0: ആ ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? രഞ്ജിത്ത് ആണ്. രഞ്ജിത്ത് ഏട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാന് പാലക്കാട് മാട്ടുമന്താ പറയും, മലമ്പുഴ.
0: ഓക്കെ, മലമ്പുഴ, പാലക്കാട് മലമ്പുഴയിൽ നിന്ന് രഞ്ജിത്ത് ഏട്ടനാണ്. ചേട്ടാ സുഖായിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, പറഞ്ഞോളൂ, ഇനി ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ആക്ച്വലി എന്റെ മോൾക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസിലത്തെ ഓലത്തുമ്പത്തുള്ള.
0: ആഹാ, അടിപൊളി. എന്റെ ഫേവറേറ്റ് സിനിമയും ഫേവറേറ്റ് പാട്ടുകളുമാണ് ആ സിനിമയിലെ.
1: ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആള് ജസ്റ്റ് ഒരു 2 ഇയേഴ്സ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ, ലാസ്റ്റ് ഈ സൺഡേ
0: ആണോ? ആഹാ, എന്താ ബാബയുടെ പേരെന്താ?
1: അഭിരാമി.
0: അഭിരാമി? ആ, ഞങ്ങൾക്ക് ഇവിടെ ഒരു അഭിരാമി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും അഭിരാമി കുട്ടിക്ക് വേണ്ടിട്ട് ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും പാട്ട് ഞാൻ വെച്ചു തന്നിരിക്കും. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ലഞ്ചൊക്കെ വിഷ് ചെയ്യുന്നു, അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് രഞ്ജിത്ത് ഏട്ടനായിരുന്നു. ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും എന്റെ ഫേവറേറ്റ് സിനിമയാണ് കേട്ടോ, പപ്പയുടെ സ്വന്തം അപ്പൂസ്. അതിലെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും എസ് ജാനകി പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയാ, മെൽട്ട് ആയി പോകും നമ്മൾ. അത്രയും എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന പാട്ടൊക്കെ ഉണ്ട്. എൻ പൂവേ പൊൻപൂവേ എന്നുള്ള വരിയൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമൊക്കെ വരാറുണ്ട് കേട്ടോ. എനിവേ, അതല്ല ഇവിടുത്തെ വിഷയം, അടുത്ത പാട്ടാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ദേ ഞാൻ അടുത്ത പാട്ടിലേക്കും കൂടി പോവാൻ പോവാണ്. അനഘയാണ് കേട്ടോ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് രണ്ടാമത്തെ അനഘേനെയാണ് എന്റെ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അനഘ ചോദിച്ചിരിക്കുന്ന പാട്ട് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ പാട്ടാണ്. ലേറ്റസ്റ്റ് മൂവി, ഹിറ്റ് മൂവി ആയിരുന്നു അല്ലേ? യെസ്, അപ്പൊ ഓണം കൊണ്ടുപോയത് ഈ സിനിമയായിരുന്നു. ബത്ലഹേം കുടുംബ യൂണിറ്റിലെ ഇന്ദ്രജാലം ഇന്ന് തുടങ്ങുന്ന പാട്ടാണ് അനഘ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അനഘയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് ഓണിയോ 90.4 വിത്ത് മീ ആർ ജെ ആയില്യ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ ഡേ മടങ്ങി എത്തുമ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി ഇന്നത്തെ പാട്ടുകളുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ആരാണ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അനശ്വരയാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭഗവതി എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എന്നെ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു അനശ്വര. എന്തായാലും ഈ ഇഷ്ടം എപ്പോഴും വേണം കേട്ടോ. ഓക്കെ, എന്നെ മാത്രമല്ല എല്ലാവരും ഇഷ്ടപ്പെട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഭഗവതി എന്ന സിനിമയിലെ ആ ഒരു പാട്ട് അനശ്വരയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മേൽപ്പറമ്പിൽ നിന്നും ജ്വാജൽ. ജ്വാജൽ ചോദിച്ചിരിക്കുന്ന പാട്ട് അദൃശ്യം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ ജ്വാജലിന് വേണ്ടിയിട്ട് മനോഹരമായ ആ ഒരു ട്രാക്ക് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് ഓൺ യുവർ അഖലി FM 90.4 വിത്ത് മീ ആർ ജെ ആയില്യ.
3: ஏன் கையை வைக்கிற?
4: ஏன் கையை நான் எங்க வேணாலும் வைப்பேன்.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് എത്തുമ്പോൾ സമയം ദേ 1 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ RJ ആയില്ല. അപ്പോൾ ഡേ ഒട്ടും സമയം കളയാതെ ഞാൻ അടുത്ത പാട്ടിലേക്ക് ഓടി പോവാൻ പോവാണ്. ഞാൻ ആദ്യം ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വരുന്ന സമയത്ത് എപ്പോഴും കല്യാണി സോങ് എന്നോട് എല്ലാവരും ആവശ്യപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. ആ പറച്ചിലിന് കുറച്ച് ദിവസമായിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് വന്ന ഇൻസ്റ്റന്റ് പാട്ടിലൊന്നും ആ ഒരു റിക്വസ്റ്റ് എനിക്ക് വന്നില്ല. പക്ഷെ ആ വിഷമം എന്റെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇന്ന് ദേഗേൻ എനിക്ക് കല്യാണി പാട്ട് ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് എത്തിയിരിക്കുന്നു. സനുഷയാണ് കേട്ടോ കല്യാണി പാട്ട് പ്ലീസ് പ്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ മെസ്സേജ് അയച്ചിരിക്കുന്നേ. ഓക്കെ, അപ്പോ സനുഷയ്ക്ക് വേണ്ടി കല്യാണി സോങ് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആരാണ്? നന്ദനയാണ്. ഡബിൾ ഒക്യുപ്പൻസി എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് മിന്നലടിക്കതടി. ആ ഒരു സോങ് ആണ് നന്ദന ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സനുഷയ്ക്ക് വേണ്ടിയിട്ടും നന്ദനയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇൻസ്റ്റന്റ് പാട്ടിൽ ദേ ബാക്ക് ടു ബാക്ക് ആയി വരാൻ പോവാണ്. അപ്പോൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ RJ ആയില്ല.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് എനർജി ബൂസ്റ്റായി അല്ലേ? യെസ്, ഒരു രണ്ട് എനർജറ്റിക് സോങ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ എത്തുമ്പോൾ 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട് ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടോ. ഞാനിങ്ങനെ 12 മണി എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ദേ 1:30, ആഹാ, 1 hour, ഒപ്പം തന്നെ ഒരു 30 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടിയാണ് നമുക്ക് ഇന്നത്തെ

ഇഷ്ടൻ പാട്ടിൽ പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും സമയം കളയാതെ ഞാൻ ദീ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. മഞ്ജുള ചേച്ചിയാണ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പേസാമല ഇപ്പോഴത്തെ ഹിറ്റ് സോങ് ആണല്ലേ, എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. റീസൺ ഫേവറേറ്റിൽ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് കേട്ടോ പേസാമല. ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മഞ്ജുള ചേച്ചിക്ക് വേണ്ടി പേസാമല തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ട്. അരുണാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും അമ്പിളി എന്ന സിനിമയിലെ ആരാധിക എന്ന പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും അരുണിന്റെ ആരാധികയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. മിനിമം എനിക്ക് ഒരു 6-7 മെസ്സേജ് കണ്ടിന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അരുണ്ടി ഞാൻ മെസ്സേജ് കണ്ടിരിക്കുന്നു, പാട്ട് ഞാൻ വെച്ച് തന്നിരിക്കും കേട്ടോ. അപ്പൊ അരുണ്ടി പ്രിയപ്പെട്ട ആരാധികയ്ക്ക് വേണ്ടി ആരാധിക സോങ് എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ മഞ്ജുള ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന പേസാമല എന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് സോങ് കൂടി എത്തുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് മീ ആർ ജി ആയില്ല.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ അടുത്ത പാട്ടുകളിലേക്ക് പോവാണ്. അടുത്ത പാട്ട് വരാൻ പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നോക്കുകയാണെങ്കിൽ സുരേഷ് ഏട്ടനാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. കളിയാട്ടം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വേലിക്കു എളുപ്പാം കാലം എന്ന പാട്ട് കൈതപ്രം സാറിൻ്റെ സംഗീതമാണ് അല്ലേ. മനോഹരമായൊരു പാട്ടാണ്. അപ്പോൾ സുരേഷ് ഏട്ടന് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട്, ഈ ഒരു മെസ്സേജ് നമുക്ക് ഇടുക്കിയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. വിനീത ചേച്ചിയുടെ മെസ്സേജാണ്. എല്ലാവർക്കും ഗാന്ധിജയന്തി ആശംസയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ മകനായിട്ടുള്ള സഞ്ജീവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. മേട്ടുക്കുടി എന്ന ഒരു തമ്മിൽ മൂവിയിലെ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെൽവെറ്റാ വെൽവെറ്റ അങ്ങനെയാണ് ആ ഒരു പാട്ട് ആരംഭിക്കുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് കേൾക്കാം അല്ലേ. മനോഹരമായ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അതായത് ഞാൻ പതിയെ ഇനി ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോകേണ്ട സമയത്തിലേക്ക് എത്തിയോ? എത്തിയിരിക്കുന്നു ഗായ്സ്. അപ്പൊ പോകുന്നതിന് മുൻപ് പതിവ് പോലെ 2 പാട്ടുകൾ തന്നിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ആര്യ 2 എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അമിഷയാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മോഹജാലകം എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. അമിഷയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. കണ്ണൂരിൽ നിന്നും വിജയൻ ചേട്ടനാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഗ്രാമഫോൺ എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന എന്ത് ചെയ്യുന്നും വന്നില്ല, അതൊന്നുമല്ല, ഒരു എപ്പോഴും ഗ്രാമഫോൺ അധികം ആൾക്കാർ ചോദിക്കാത്തൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും വിജയൻ ചേട്ടന് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേൾക്കാൻ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ Till then, it's me, RJ Ailia, signing off. Keep on listening, Ahalia, from 90.4 KTKT. Kutukuda.
1: Mohajalagam turanna kattinodu nin karalilitra kovamenda. Maunamodiram maninyurungi vannidum penninitra deshamenda. Nakkinera neelamulla pennin eppozhum chetanodu rokshamenda. Mookil vanna shundhi innu dure.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: തമിഴ് സിനിമയിലെ ഫോക്ക് ബീറ്റ്സിനും മാസ് സോങ്സിനും ഒരു പ്രത്യേക എനർജി കൊടുത്ത സംഗീത സംവിധായകൻ തേൻ എസ്ഐ തെൻട്രൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവ അവർകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4. ദിസ് ഇസ് RG ഹീര. ഗാനയായിക്കോട്ടെ, ഫോക്ക് ആയിക്കോട്ടെ, മെലഡി ആയിക്കോട്ടെ, ഏത് സ്റ്റൈലായാലും വളരെ കാച്ചി ആയിട്ടുള്ള ട്യൂൺസ് ഒരുക്കുക എന്ന് പറയുന്നതാണ് ദേവ എന്ന സംഗീത സംവിധായകന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല പാട്ടുകളും ഇന്നും നമ്മൾ കേൾക്കുമ്പോൾ അറിയാതെ തന്നെ കൂടെ പാടാനും ഡാൻസ് ചെയ്യാനും ഉള്ളൊരു ടെൻഡൻസി വളരെ വലുതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ എനർജറ്റിക് പാട്ടുകൾക്ക് അപ്പുറത്ത് മലയാള സിനിമയിലും അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ്. സോ തേൻ എസ്ഐ തെൻട്രൽ എന്ന ദേവ മലയാളികൾക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ഗാനം ഫാൻറ്റം എന്ന സിനിമയിലേതാണ്. സോ ഈ പാട്ടിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ആരംഭിക്കുന്നത്. 90s തമിഴ് സോങ്സ് ഓർക്കുമ്പോൾ ഈ ഒരു സംഗീത സംവിധായകന്റെ പേരില്ലാതെ നമുക്ക് ആ കാലഘട്ടത്തെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ മലയാളം പാട്ടോടുകൂടി നമ്മുടെ ഷോ നമ്മൾ ആരംഭിക്കുകയാണ്. ഫാൻറ്റം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ദേവയുടെ സംഗീതത്തിൽ നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നു വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂ എന്ന ഗാനം. ഓൺലി ഓൺ അഹലി FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീത സംവിധായകൻ ദേവയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ദേവനേശൻ ചൊക്കലിംഗം എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് സംഗീതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സംഗീത യാത്ര ആരംഭിക്കുന്നത് പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു, അതിനുശേഷം വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചു. അങ്ങനെ അദ്ദേഹം തമിഴ്നാടിന്റെ സ്വന്തം രജനീകാന്തിന്റെ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയിലെ കഥാപാത്രം ജനിച്ചു വളർന്നത് മദ്രാസിലാണ്. സോ മദ്രാസിൽ തന്നെ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ ഈ ഒരു പാട്ടിലും ഈ ആ ഒരു ടച്ചും ഈ പാട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിയുകയും, ദേവയെ പോലെ തന്നെ ജനിച്ചു വളർന്നൊരു നായകന് വേണ്ടി ദേവ തന്നെ കമ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ 20 മിനിറ്റ് കൊണ്ടാണ് പല പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. അത് മെലഡി ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, ഏത് പാട്ടിനും അദ്ദേഹം കമ്പോസ് ചെയ്യാൻ റെഡിയായിരുന്നു. തലേദിവസം വിളിച്ചിട്ടാണ് പല സിനിമകളിലെയും പാട്ട് പോലും ചോദിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ഒരു സംഗീത സംവിധായകന്റെ മേലുള്ള ഒരു കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. രജനീകാന്തിന്റെയും ഖുഷ്ബുവിന്റെയും ഒക്കെ ഡേറ്റ് വാങ്ങി വെച്ചിരിക്കുകയാണ്, വരണം, എങ്ങനെയെങ്കിലും പാട്ടൊന്ന് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ ജസ്റ്റ് 20 മിനിറ്റ്സ് കൊണ്ട് വൈകിട്ട് 3 മണിയാകുമ്പോഴേക്കും പാട്ട് കമ്പോസ് ചെയ്യുകയും 4 മണിക്ക് പാട്ട് അയച്ചു കൊടുത്ത് ഷൂട്ട് തുടങ്ങുകയും ചെയ്ത അത്തരം ചരിത്രങ്ങൾ പോലും അദ്ദേഹത്തിന് പറയാറുണ്ട്. സോ അത്രമാത്രം ബാലചന്ദ്രൻ എന്നൊരു ഡയറക്ടർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അണ്ണാമലൈ എന്ന രജനീകാന്ത് ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈരമുത്തു വരികൾ എഴുതി, SPB ചിത്രയിൽ ചേർന്ന് പാടിയ കൊണ്ടയിൽ താഴമ്പ് എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നതാണ്. അഹല്യ FM 90.4 ദേവ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

രജനീകാന്ത് എന്ന് തിയേറ്ററിൽ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ട്യൂൺ, അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് വൺ ആൻഡ് ഓൺലി ദേവയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവനേശൻ ചൊക്കലിംഗം എന്ന സംഗീത സംവിധായകൻ, യെസ് തമിഴിൽ ദേവ എന്നറിയപ്പെടുന്ന സംഗീത സംവിധായകനെ പറ്റിയാണ്. രജനീകാന്തിൻ്റെ ഭാഷ എന്ന സിനിമയിൽ 7-8 സോങ്ങുകളുണ്ട്. ഇതെല്ലാം കമ്പോസ് ചെയ്തത് ദേവ തന്നെയാണ്. ഒരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ പാട്ടുകളും അത്രയും ഭംഗിയായി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോഴും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കേൾക്കുന്ന ഒരു പാട്ടാണ് വന്ദേണ്ട പാൽക്കാർ എന്ന് പറയുന്ന പാട്ട്. പക്ഷേ ഈ സിനിമയിലെ ഈ പാട്ട് ശരിക്കും ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ് ആദ്യം കമ്പോസ് ചെയ്തിരുന്നത്. ആൻഡ് പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം രജനീകാന്ത് ഈ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞു, ഇത്തരം വെസ്റ്റേൺ സ്റ്റൈലിലൊന്നും ഡാൻസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, എനിക്ക് കുറച്ച് ലോക്കൽ ബീറ്റുകളും ലോക്കൽ താളവും അതിൻ്റെ ഒരു റിത്തമൊക്കെ വരുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഈസി, അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഈ പാട്ട് പിന്നീട് രണ്ടാമത് കമ്പോസ് ചെയ്ത ഒരു വേർഷനാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന വന്ദേണ്ട പാൽക്കാരൻ എന്ന് പറയുന്ന പാട്ട്. സോ എനിക്ക് തോന്നുന്നു മലയാളികൾക്കും രജനീകാന്ത് എന്നൊരു ആക്ടറിനെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ പാട്ടുകളൊക്കെ തന്നെയാണ് നമ്മൾ ആ ഒരു സിനിമയിലേക്കും ആ ഒരു ആക്ടറിലേക്കും ഒക്കെ കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. SPB പാടി അണ്ണാമല എന്ന സിനിമയിൽ ദേവ കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ. RG Hira, stay tuned.

വിജയ് ആൻഡ് അജിത്, തമിഴ് സിനിമാ ലോകത്ത് ഇവർ രണ്ടുപേരും ഉയർന്നു നിന്നിരുന്ന ഒരു പീക്ക് ടൈമിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ പാട്ടുകൾക്ക് ദേവ എന്ന സംഗീത സംവിധായകന്റെ പേര് കൂടി ഉണ്ടായിരുന്നു അതിനൊപ്പം. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ദേവ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വിജയുടെ സിനിമകൾ മാസ് സിനിമകളായിരുന്നു എങ്കിൽ പോലും അതിലുണ്ടായിരുന്ന ലവ് സോങ്ങുകളും ഏറ്റവും ഭംഗിയായി തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ദേവ തന്നെയാണ്. സോ വിജയ്ക്ക് വേണ്ടിയിട്ടും അജിത്തിനു വേണ്ടിയും അദ്ദേഹം ഒരേ സമയം പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടുപേർക്കും അദ്ദേഹം രണ്ട് ഡിഫറൻറ്റ് സ്റ്റൈലുകളാണ് ചൂസ് ചെയ്തിരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഭഗവതി എന്ന സിനിമയിലെ ജൂലൈ മലർഗളെ പോലുള്ള മെലഡി സോങ്ങുകൾ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. നാ മുത്തുകുമാർ വരികൾ എഴുതി ഭഗവതി എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവ കമ്പോസ് ചെയ്ത ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സോങ് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാർത്തിക്കും സാധന സർഗമവും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് എനിക്ക് തോന്നുന്നു മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനം തന്നെയാണ്. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഓർമ്മയിലുണരും ഗാനങ്ങൾ. വിജയിനെ അദ്ദേഹം പാടിപ്പിച്ചു എങ്കിലും അജിത്തിന് പാടിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ കുറച്ച് ഷൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടത് സാധിക്കുമെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ ഒരു അറ്റംപ്റ്റിൽ നിന്ന് പിന്തിരിയായിരുന്നു. പക്ഷെ സിംബുവിനെയൊക്കെ അദ്ദേഹം പാടാനുള്ള ഒരു ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത്തരമൊരു ധൈര്യമൊക്കെ ആക്ടേഴ്സിൽ ഉണ്ടാകുന്നത് ഇത്തരം സംഗീത സംവിധായകരുടെ ഒരു പ്രചോദനം കൂടി തന്നെയാണ്. സോ എന്തായാലും ദേവ എന്ന സംഗീത സംവിധായകൻ അജിത്തിന് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ വൈരമുത്തു വരികൾ എഴുതി സിറ്റിസൺ എന്ന സിനിമയ്ക്ക് വേണ്ടി പൂക്കാര എന്ന പാട്ട് ആ ഒരു സമയത്ത് ഒരു വലിയ സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു പാട്ട് തന്നെയായിരുന്നു. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശങ്കർ മഹാദേവനും വസുന്ധരദാസും ചേർന്ന് പാടിയ പാട്ട് ഓൺ അഹലി FM 90.4. നിങ്ങളുടെ കൂടെ ആർജി ഹീര ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുന്നു. സ്റ്റേ ട്യൂൺഡ്.

തമിഴ് സിനിമാ സംഗീത ലോകത്ത് ഭക്തിപ്പാട്ടുകൾ, അത് തീർച്ചയായിട്ടും മാറ്റി നിർത്താനാകാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഭക്തി ഗാനങ്ങളിൽ തന്നെ ഒരു അമ്മൻ സോങ് വളരെയധികം ഹിറ്റായിട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ടാണ് പുരുഷ ലക്ഷണം എന്ന സിനിമയ്ക്ക് വേണ്ടി ഖുഷ്ബു അഭിനയിച്ച ഒരു അമ്മൻ സോങ്. 45 ദിവസമൊക്കെ വ്രതമെടുത്ത് ഷൂട്ട് ചെയ്തൊരു പാട്ടൊക്കെയാണെന്നാണ് ഈ പാട്ടിനെ പറ്റി കേട്ടിട്ടുള്ളത്. സോ അന്ന് തിയേറ്ററിൽ ഈ പാട്ട് കണ്ടവർക്ക് പലർക്കും ദേവി വന്നു, ദേവി കയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ അന്ന് ഒരുപാടുണ്ടായിരുന്നു. സോ അത്തരം എനർജറ്റിക് സോങ്ങുകൾ ദേവിക്ക് വേണ്ടി കമ്പോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ മാർഗത്തിലേക്ക് കമ്പോസ് ചെയ്യുമ്പോൾ, അവിടെയും തൻ്റെതായ ഒരു സിഗ്നേച്ചർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ദേവ. സോ അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. KS ചിത്രപാടി പുരുഷ ലക്ഷണം എന്ന സിനിമയ്ക്ക് വേണ്ടി കാളിദാസൻ വരികൾ എഴുതിയിട്ടുള്ള ഗാനം. ഓൺ അഹല്യ FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.

0: വലിയ ഓർക്കസ്ട്രേഷനേക്കാൾ ദേവ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്ന കാറ്റി ടൂൺസും അല്ലെങ്കിൽ നാട്ടിൻപുറത്തിൻ്റെ ഒരു എനർജിയുള്ള ബീറ്റ്സും അല്ലെങ്കിൽ ചെന്നൈയുടെ സ്വന്തം ഗാന ഫ്ലേവറും ഒക്കെയാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അദ്ദേഹം ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിന് പോയിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരു കുട്ടി പെട്ടെന്ന് ഓടി വന്ന് സംസാരിക്കുമായിരുന്നു, ആ കുട്ടിയുടെ അച്ഛനപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, റീൽസ് ചെയ്തില്ലേ നമ്മൾ കറു കറു കറുപ്പായി, ആ പാട്ട് കമ്പോസ് ചെയ്ത ആളാണ്. അപ്പോൾ വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്ത് കാര്യം പറയുന്നുണ്ട്. സോ കറു കറു കറുപ്പായി പോലുള്ള പാട്ടുകളൊക്കെ ലിയാവ് സിനിമയിലൊക്കെ ഫൈറ്റ് സീനിലൊക്കെ നമ്മൾ ആ പാട്ടുകൾ നമ്മൾ കേട്ടുവെങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ട്യൂൺ തന്നെയാണ് നമ്മളിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്നത്. സോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ പാട്ടുകളൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഇത്തരം ട്യൂണിൻ്റെയും ആ പാട്ടിൻ്റെയും ഒക്കെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. സോ 2K കിഡ്സ് പോലും എന്താ പറയുക വൈബ് ചെയ്യുന്ന ഈ ഗാനം തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പല പാട്ടുകളും ഇതുപോലെ ചിത്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് ആ പാട്ടിന് കിട്ടുന്ന ഒരു റീബർത്ത് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ദേവ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹരമായ കോമ്പോസിഷൻ. ഏഴയിൻ സിരിപ്പിൽ എന്ന സിനിമയിൽ കെ സുഭാഷ് വരികൾ എഴുതി ഉണ്ണിമേനോനും അനുരാധ ശ്രീരാമും ചേർന്ന് പാടിയിട്ടുള്ള കറു കറു കറുപ്പായി ഓൺ അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുന്നു.
1: കറു കറു കറുപ്പായി നീ വെളുത്തത് ഏ കറുപ്പായി.

മികച്ച സംഗീത സംവിധായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ ദേവിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, തെന്നിസൈ തെൻട്രൽ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പഞ്ചുമിഠായി പോലുള്ള പാട്ടുകളൊക്കെ മാർക്ക് ആന്റണി എന്ന സിനിമയിലൂടെ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു റീബർത്ത് തന്നെയാണ് പല പാട്ടുകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്തരം പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഒരു സംഗീത സംവിധായകന്റെ വിജയം. ഒരു വർഷത്തിൽ 36 സിനിമകൾ പോലും കമ്പോസ് ചെയ്തിട്ടുള്ള അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ അത് ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂവിനൊക്കെ പുറകെ പോവാതെ പാട്ടുകൾ ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് കണക്ട് ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും അദ്ദേഹം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. സോ അദ്ദേഹത്തിന്റെ പഞ്ചുമിഠായി എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദേവ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹരമായ കോമ്പോസിഷൻ എട്ടുപെട്ടി റാസ എന്ന സിനിമയ്ക്ക് വേണ്ടി മലേഷ്യ വാസുദേവനും ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള പഞ്ചുമിഠായി സോങ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹലി എഫ് എം 90.4. നമ്മൾ ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു സംഗീത സംവിധായകൻ ഒരു പാട്ടിനെ ഓർത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. തെന്നിസൈ തെൻഡ്രൽ ദേവ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖവരി എന്ന ചിത്രം, അദ്ദേഹത്തിന് ഒരു മ്യൂസിക് ഡയറക്ടർ ആകണമെന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു പാഷന് സിനിമയിൽ കാണാൻ സാധിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയായിരുന്നു മുഖവരി എന്ന് പറയുന്ന ചിത്രം. സോ അതുകൊണ്ട് തന്നെ ആ പാട്ടുകളോട് കുറച്ചധികം കണക്ട് ചെയ്യാൻ ഒരു മ്യൂസിക് ഡയറക്ടറിന് സാധിക്കും. അങ്ങനെ അദ്ദേഹം വളരെയധികം ഫീൽ ചെയ്ത് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഹേ നിലവേ ഏ നിലവേ എന്ന് പറയുന്ന ഗാനം. ഈ പാട്ട് പാടിയിട്ടുള്ളത് മലയാളികളുടെ സ്വന്തം ഉണ്ണി മേനോൻ തന്നെയാണ്. ആൻഡ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ഹൈ നോട്ട്സ് ഉള്ള ഒരു പാട്ടാണ്. ഒരു ഹൈ പിച്ചിൽ വരുന്ന ഈ പാട്ട് ശരിക്കും പാടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ പേടിയുണ്ടായിരുന്നു ഈ പാട്ട് ഇത്രയും ഹൈ നോട്ടിൽ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പാടാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഉണ്ണി മേനോൻ വളരെ ഭംഗിയായി തന്നെ ആ ഹൈ നോട്ടുകളൊക്കെ പാടി എന്താ പറയുക, ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ച ഒരു പാട്ട് കൂടിയായിരുന്നു ഇത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈരമുത്തു വരികൾ എഴുതി മുഖവരി എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണി മേനോൻ പാടിയ ഗാനം, കമ്പോസ്ഡ് ബൈ ദേവ ഓൺ അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇസൈപ്പുയൽ ആൻഡ് തേനിസൈ തെൻട്രൽ, അതായത് എ ആർ റഹ്മാനും ദേവയും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആർ ജെ ഹീരയാണ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകന് ദേവ എന്ന സംഗീത സംവിധായകന്റെ ശബ്ദത്തിനോട് തോന്നിയിട്ടുള്ളൊരു ഇഷ്ടം തന്നെയാണ് ലാൽ സലാം എന്ന ചിത്രത്തിലേക്ക് വേണ്ടി ഒരു പാട്ടിന് ദേവ പാടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു, പാട്ടിനെ പറ്റി പറഞ്ഞു കൊടുത്തു. എ ആർ റഹ്മാനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് ദേവ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും സോൾഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി പാടാൻ സാധിച്ചു എന്ന് പറയുന്നത് ഏറെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ മറ്റൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു ഫാൻ ആകുന്ന ഒരു മൊമെൻ്റ് ആണ് ശരിക്കും അവിടെ സംഭവിച്ചത്. എന്തായാലും ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ലാൽ സലാം എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ദേവയും ദീപ്തി സുരേഷും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് യുഗഭാരതിയുടെ വരികൾ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് തീർച്ചയായിട്ടും മനസ്സിലാവും. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം സംസാരിച്ചത് ആർ ജെ ഹീര ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു കലാകാരന്റെ പാട്ട് കഥകളും ഒക്കെയായി നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. This is Ahalya FM 90.4 ഓർമ്മയിലുണരും ഗാനങ്ങൾ. Bye bye, take care and love you all.

ഈ ചൂട് കാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
5: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്തിനെ കുറിച്ചാണെന്ന് അറിയണ്ടേ? അത് ആക്ച്വലി ഈ യാത്രകളെ സ്നേഹിക്കുന്ന, എന്നാൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ പേടിയോടെ കാണുന്ന ഭൂരിഭാഗം ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ അഹല്യയിൽ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. അതെന്താണെന്നറിയോ? അതാണ് മോഷൻ സിക്നസ് എന്ന് പറയുന്നത്. മോഷൻ സിക്നസ് അഥവാ യാത്രാവേളകളിലെ ഛർദിയും അസ്വസ്ഥതകളും. ബസ്സിലോ കാറിലോ വിമാനത്തിലോ അല്ലെങ്കിൽ കപ്പലിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ തലകറക്കം, ഓക്കാനം, ഛർദി എന്നിവയൊക്കെ അനുഭവപ്പെടാറുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിലൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകള്, നമ്മുടെ ഉള്ളിലെ ചെവി, അതായത് ഇന്നർ ഇയർ പേശികള് എന്നിവ തലച്ചോറിലേക്ക് അയക്കുന്ന സൂചനകൾ ഉണ്ടാകുന്ന ഒരു സെൻസറി കോൺഫ്ലിക്റ്റ് ആണ് ഇതിന് കാരണം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് എന്ന് കാണുന്നു. എന്നാൽ കാറിനുള്ളിൽ ഇരിക്കുന്ന നിങ്ങളുടെ പേശികൾ ശരീരം അനങ്ങുന്നില്ല എന്ന് തലച്ചോറിനെ അങ്ങ് അറിയിക്കും. ഈ ആശയക്കുഴപ്പം കാരണം തലച്ചോറ് ശരീരത്തിൽ ഓക്കാനവും ഛർദിയും ഉണ്ടാകും. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാൻ കേട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ എഫ്എം 90.4. ഈ മോഷൻ സിക്നസ് തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ അസ്വസ്ഥതകൾ വലിയ അളവിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? പറഞ്ഞു തരാം. ഒന്നാമത്തതായിട്ട് ആദ്യകാല ലക്ഷണങ്ങളാണ്. പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം, അമിതമായി വിയർക്കുക, അതുപോലെ തന്നെ വായ്ക്കുള്ളിൽ ഉമിനീർ അമിതമായി നിറയുക, തലവേദന വരിക എന്നൊക്കെയാണ്. രണ്ടാമതായി കടുത്ത തലകറക്കം, വയറ്റിൽ അസ്വസ്ഥത, അസഹനീയമായ ഓക്കാനം വരിക, പിന്നെ തുടർച്ചയായ ഛർദി. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ആർക്കൊക്കെയാണ് ഇത് കൂടുതലായി വരുന്നതെന്നറിയോ? ഇത് ഗർഭിണികൾക്കും 2 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും മൈഗ്രെയിൻ രോഗികൾക്കും ഒക്കെയാണ് ഈ മോഷൻ സിക്നസ് കൂടാനുള്ള സാധ്യത. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞില്ലേ? ഇനി യാത്രയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ഇരിപ്പിടങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും ഒന്ന് നോക്കിയാലോ? അതും നമുക്ക് നോക്കാം ഒരു സോങ്ങിന് ശേഷം.

0: അഹല്യ. Let's talk about health.
1: Hello, welcome back to Dr. അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. യാത്ര പുറപ്പെടുന്നതിന് മുൻപും യാത്രക്കിടയിലും നമ്മൾ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ കൊണ്ട് മോഷൻ സിക്നസ് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആരും എവിടെയും പോരുത്, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ കാര്യം, ശരിയായ ഇരിപ്പിടങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ കാറിലാണെങ്കിൽ മുൻപിലത്തെ സീറ്റിൽ ഇരിക്കാൻ ശ്രമിക്കുക, ബസ്സിലാണെങ്കിലോ മുൻവശത്തെ സീറ്റുകളോ അല്ലെങ്കിൽ ടയറുകൾക്ക് മുകളിലല്ലാത്ത മധ്യഭാഗത്തെ സീറ്റുകളോ തിരഞ്ഞെടുക്കുക. വിമാനത്തിലാണെങ്കിലോ ചിറകുകൾക്ക് മുകളിലുള്ള സീറ്റ്, അതായത് ഓവർ വിംഗ് സീറ്റുകളിൽ കുലുക്കം പൊതുവെ കുറവായിരിക്കും. സോ അങ്ങനെയുള്ള സീറ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഭക്ഷണ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യാത്രയ്ക്ക് തൊട്ട് മുമ്പ് അമിതമായി ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും പട്ടിണി കിടക്കുകയോ ചെയ്യരുത്. എണ്ണമയമുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങളും പൂർണ്ണമായി ഒഴിവാക്കിക്കോളാം. യാത്രയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ഫോൺ ഉപയോഗം കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റഡ് ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോണിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഛർദ്ദിക്കാൻ വരും. യാത്രക്കിടയിൽ പുസ്തകം വായിക്കുക എന്നിവ നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ ചെവിക്കും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും. ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് നോക്കി ആസ്വദിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഉടനടി ആശ്വാസം തരുന്ന പ്രകൃതിദത്ത പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിന് ഉടനടി ആശ്വാസം തരുന്ന ചെറിയ ചെറിയ പ്രകൃതിദത്ത പരിഹാരങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ ഫം 90.4. അങ്ങനെ യാത്രയിലെ അസ്വസ്ഥതകൾ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന ചില ലളിതമായ വസ്തുക്കൾ കയ്യിൽ നമുക്ക് കരുതേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം, ശ്രദ്ധിച്ചു കേക്കണേ. ഒന്നാമത്തായിട്ട് ഇഞ്ചിയാണ്. ഈ ഇഞ്ചി ഓക്കാനവും ഛർദിയും ഒക്കെ തടയാൻ പെട്ടെന്ന് സഹായിക്കും. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചവയ്ക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചി മിഠായികൾ കയ്യിൽ കരുതുകയോ ചെയ്യാം, അതിലൊരു കുഴപ്പമില്ല. ഇഞ്ചി മണത്തോണ്ടിരുന്നാലും യാതൊരു സീനുമില്ല. ഇനി രണ്ടാമത്തതായിട്ട് ചെറുനാരങ്ങയും പുതിനയും, അതായത് ലെമൺ ആൻഡ് മിന്റ്. ചെറുനാരങ്ങയുടെ മണം ശ്വസിക്കുന്നതും നാരങ്ങ വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കുടിക്കുന്നതും ഓക്കാനം മാറ്റും. പിന്നെ നമ്മുടെ മിന്റ്, അതായത് പുതിനയില, മണക്കുന്നതും ഗുണം ചെയ്യും. അടുത്തതായിട്ട് ഫ്രഷ് എയർ ആണ്, ശുദ്ധവായു. വണ്ടിയിലെ എയർ കണ്ടീഷണർ മാറ്റി ജനൽ അല്പം തുറന്നു വെച്ച് തണുത്ത കാറ്റടിക്കുന്നത് അസ്വസ്ഥത വളരെ നന്നായിട്ട് കുറയ്ക്കും. അടുത്താണ് അക്യുപ്രഷർ ടെക്നിക് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൾസ് ഫീൽ ചെയ്യുന്ന ആ ഒരു സൈറ്റിൽ നമ്മുടെ 3 വിരൽ ഉപയോഗിച്ച് ചെറുതായിട്ട് കുറച്ച് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ഓക്കാനം കുറയ്ക്കാൻ സഹായിക്കും. റിസ്റ്റ് അക്യുപഞ്ചർ എന്നും ഇതിന് പറയാറുണ്ട്. ഇപ്പം ഞാൻ പ്രകൃതിദത്തമായ കാര്യങ്ങളും മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യവും പറഞ്ഞു. ഇനി ഇതിന് കുറച്ച് മെഡിക്കേഷൻസും ഉണ്ട്. അതെന്തൊക്കെയാണെന്നറിയാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: Hello, welcome back to Dr. അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അങ്ങനെ പ്രകൃതിദത്ത മാർഗങ്ങളൊക്കെ കണ്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട അടുത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർഗം വൈദ്യസഹായമാണ്, അതായത് ഡോക്ടേഴ്സ് ടിപ്സ് എന്ന് പറയും. ഈ ഡോക്ടേഴ്സ് ടിപ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേക്കണം. ഒന്നാമത്തേത്, ആന്റി സിക്നസ് അല്ലെങ്കിൽ ആന്റി എമെറ്റിക് മെഡിക്കേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. കടുത്ത മോഷൻ സിക്നസ് ഉള്ളവര് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം യാത്ര തുടങ്ങുന്നതിന് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ് മുമ്പ് ആന്റി ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ ആന്റി എമെറ്റിക് മരുന്നുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി രണ്ടാമതായിട്ട്, കണ്ണുകൾ അടച്ചു പിടിക്കുക, ഉറങ്ങുക, ഇതാണ് മെയിൻ. യാത്രക്കിടയിൽ കണ്ണുകൾ അടച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് തലച്ചോറിലേക്കുള്ള വൈരുദ്ധ്യമുള്ള സൂചനകൾ അങ്ങ് തടഞ്ഞുകളെ. മൂന്നാമതായി, മതിയായ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. യാത്രയ്ക്കുടനീളം തണുത്ത വെള്ളം ചെറിയ അളവിൽ ഇടയ്ക്കിടെ കുടിക്കുന്നത് നമ്മുടെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മോഷൻ സിക്നസിനെ പേടിക്കാതെ ഏതൊരു യാത്രയും സുഖകരമാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മോഷൻ സിക്നസ് ഉള്ളവരെല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ച് ഇതനുസരിച്ചൊന്ന് ജീവിച്ചു നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ യാത്ര ഹാപ്പിയസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ട്രെയിനിലോ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ബസ്സിലോ എവിടെ വേണമെങ്കിലും ഹാപ്പി ആയിട്ട് പോയിട്ട് തിരിച്ചു വന്ന് എൻജോയ് ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഈ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻറ്റിൽ ദെൻ, ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. 360 degree.
3: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ RJ ആലിയ. ഇന്നത്തെ 360 degree നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയാം? നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം, ആ ഒരു കാര്യം ആരെങ്കിലും നിങ്ങളോട് ചെയ്യാൻ പറയുന്ന സമയത്തെ നമുക്ക് മനസ്സിലുണ്ടാവും, ആ ഇത് വേണ്ട, എനിക്കിത് പറ്റില്ല എന്നൊരു തോന്നൽ. പക്ഷെ നമ്മൾ പുറമേ എന്ത് പറയും? ആ ഓക്കെ, ഞാനിത് ചെയ്യാം എന്ന് പറയാറുണ്ടാവും അല്ലെ? ആ ഒരു തലയാട്ടൽ. പിന്നീട് എന്താ സംഭവിക്കുക? അയ്യോ, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞല്ലോ, പക്ഷെ എനിക്കത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. നമ്മുടെ മനസ്സമാധാനം അതോടുകൂടി പോവില്ലേ? സ്വന്തം സമയവും നമ്മുടെ ആ പീസ് ഓഫ് മൈൻഡൊക്കെ കളഞ്ഞ് പിന്നെ അങ്ങ് സങ്കടപ്പെട്ടിരിക്കാറുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവും എങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം നോ പറയാനായിട്ട് മടിക്കുന്നത്? മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ എങ്ങനെ സ്വന്തം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം, അതെ, സ്വന്തം അതിരുകൾ തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ 360 degree നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുൻപായിട്ട് 360 degree ഒരു ബ്രേക്കിനുള്ള സമയമാണ്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജി ആയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു അനാവശ്യ കാര്യത്തോട് നോ പറയാനായിട്ട് ഇത്രയധികം പേടിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിന്റെ റീസൺസ് എന്താണെന്നറിയോ? ഒന്ന്, ഞാൻ നോ പറഞ്ഞാൽ അവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും അല്ലേ? വലിയൊരു പ്രശ്നമാണ്. ഞാൻ നോ പറഞ്ഞു പോയി, ഇനി അവർ എന്നെ പറ്റി എന്താ ചിന്തിക്കാൻ പോകുന്നത്, എന്താ എന്തൊക്കെ സംഭവിക്കുന്നുള്ളൊരു ആ വിചാരം. എന്നെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കോ, അങ്ങനെയുള്ള ഭയമാണ് ശരിക്കും പ്രധാനപ്പെട്ട ഈ നോ പറയുന്നതിലെ ഒരു വില്ലനായിട്ട് വരുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? ചെറുപ്പം മുതലേ എല്ലാവരെയും അനുസരിക്കുന്നതാണ് നല്ല സ്വഭാവം. ആ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു പീപ്പിൾ പ്ലീസറുകളായിട്ട് മാറുന്നത് അല്ലേ? ഈ ഒരു പീപ്പിൾ പ്ലീസേഴ്സായിട്ട് മാറുന്ന സമയത്ത് നോ പറയാന്നുള്ളത് പറ്റില്ല, നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ എന്താ സമയത്ത് ഓർക്കേണ്ടേ? എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്ട്രെസ് കേട്ടോ. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പീപ്പിൾ പ്ലീസിംഗ് സൃഷ്ടിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രത്യേകിച്ചും കുറച്ച് മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നത്. അപ്പൊ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. നമുക്ക് ആ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വേഗം തന്നെ പോവാം ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. ഹലോ, 360 ഡിഗ്രിയിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നോ. നോ പറയാൻ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ നോ പറഞ്ഞില്ലെങ്കിലുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ഈ പീപ്പിൾ പ്ലീസിംഗ് നമുക്കറിയുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മളിൽ പലരും അത് ചെയ്യാറുണ്ടാവും, നമുക്ക് ആ ഒരു ക്യാരക്ടർ ഉണ്ടാവാം. ഈ പീപ്പിൾ പ്ലീസിംഗ് സൃഷ്ടിക്കുന്ന കുറച്ച് മാനസിക സമ്മർദ്ദം ഉണ്ട്. അതായത്, സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് എപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നടക്കുന്ന സമയത്ത് എന്താ ശരിക്കും സംഭവിക്കുന്നത്? അവിടെ അനുഭവിക്കുന്ന കുറച്ച് പ്രയാസങ്ങളുണ്ടല്ലേ. ഒന്ന് ബേൺ ഔട്ട് ആൻഡ് സ്ട്രെസ്സാണ്. അതായത്, സ്വന്തം കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ വളരെയധികം മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ നമ്മളിങ്ങനെ തളർന്നു പോവും അല്ലേ. അത് ഈ പീപ്പിൾ പ്ലീസിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു പ്രഷറാണ്. രണ്ടാമത്തേതാണ് റിസെന്റ്മെന്റ്. അതായത്, ഉള്ളിൽ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, കാലക്രമേണ ആ ഒരു വ്യക്തിയോട് ഉള്ളിൽ നമുക്കറിയാതെ ദേഷ്യവും വെറുപ്പൊക്കെ വളരും ഇല്ലേ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന അനീതിയാണെന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യം, അതായത് നോ പറയാൻ. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നോ പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ സ്നേഹത്തോടെ നോ പറയാനായിട്ട് ചില സിമ്പിൾ ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. Keep on listening, Ahali FM 90.4 KTK to Kutukudam.

360 ഡിഗ്രി. ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെ നോ എന്ന് പറയുമ്പോൾ റൂഡാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വളരെ മാന്യമായിട്ടും വളരെ സ്നേഹത്തോടും കൂടി നമുക്ക് ഈ നോ പറയാൻ പറ്റും. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റൂഡായ ഒരു സാധനമൊന്നും അല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ദ ഗ്രാറ്റിറ്റ്യൂഡ് പ്ലസ് നോ ടെക്നിക്. എന്താ സംഭവം എന്നറിയോ, എന്നോട് ഇത് ചോദിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്, പക്ഷേ ഈ സമയത്ത് എനിക്കിത് ചെയ്യാനായിട്ട് കഴിയില്ല കേട്ടോ. ആ രീതിയിലും നമുക്ക് ഈ കാര്യങ്ങൾക്ക് റിപ്ലേസ് കൊടുക്കാം അല്ലേ? അങ്ങനെ മറുപടി നൽകുകയാണെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? ഓ, നിങ്ങൾ എന്നോട് ഈ സഹായം ചോദിച്ചു, അതിലെനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ഈ സമയത്ത് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. സോ ആ രീതിയിൽ അങ്ങനെ നമുക്ക് പറയാം അല്ലേ, ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒപ്പം തന്നെ ആ ഒരു നോ ടെക്നിക്ക് അവിടെ നമ്മൾ ഒരുമിച്ച് ആ ഒരു സെയിം ടൈമിൽ നമ്മൾ കൊടുക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിലേ റെസ്പോൺസ്, അതായത് ഈ പെട്ടെന്ന് യെസ് എന്ന് പറയാതെ ഞാൻ കലണ്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ഷെഡ്യൂൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്പം സമയം കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അങ്ങനെ പറയുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും? സമയം കിട്ടും അല്ലേ? ഇത് കേൾക്കുന്ന ആൾക്കാണെങ്കിൽ വിഷമം ഉണ്ടാക്കോ ഇല്ല, അയാൾക്കൊന്ന് മനസ്സിലായിക്കോളും. അപ്പം അതുകൊണ്ട് തന്നെ നോ പറയുന്ന സമയത്ത് ആ ദേഷ്യം അല്ലെങ്കിൽ റൂഡ്നെസ് എന്നതിനുപരിയായിട്ട് അവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ഡിലേ റെസ്പോൺസ്, പെട്ടെന്നല്ലാത്തിന് ആ യെസ് ഓക്കെ ഞാൻ റെഡി, ആ മറുപടി പറയുന്ന ആ ഒരു പാറ്റേൺ മാറ്റിയിട്ട് കുറച്ച് സമയം എടുക്കാം, എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്, അതിനുശേഷം ഞാൻ മറുപടി പറയാം. അത്തരത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായില്ലേ? അതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പതിയെ നോ പറയാനായിട്ട് പഠിക്കണം കേട്ടോ. നോ പറയേണ്ട അടുത്ത് നോ തന്നെ പറയണം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അസേർട്ടീവ്നെസ് വേഴ്സസ് അഗ്രഷൻ. എന്താണ് ഈ ഒരു അസേർട്ടീവ്നെസ് അതുപോലെ ഈ അഗ്രഷൻ, ഇത് രണ്ടും വരുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കേൾക്കാം നമുക്ക് 360 ഡിഗ്രി ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, once again, welcome back to 360 Degree. Tips and tricks are like today, and it's me, RJ, Ailya. Inna thammal parayam povunnathu assertiveness versus aggression. Athe. അസേർട്ടീവ് ആകുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുകയോ അല്ല അല്ല അല്ലേ. അവിടെ നമ്മൾ ശരിക്കും വ്യത്യാസമുണ്ട്. ഈ അഗ്രഷനും അസേർട്ടീവ്നെസ്സിനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാതെ വളരെ സെൽഫിഷായിട്ട് വളരെ സ്വാർത്ഥമായിട്ട് സംസാരിക്കുന്നതിനാണ് ഈ അഗ്രഷൻ ആ ഒരു പാറ്റേണിൽ നമുക്ക് പെടുത്താൻ പറ്റും. എന്നാൽ അസേർട്ടീവ്നെസ് എന്ന് വെച്ചാൽ എന്താ? സ്വന്തം നിലപാടുകളും നമ്മുടെ ബൗണ്ടറീസും പക്വതയോടുകൂടി വ്യക്തതയോടും കൂടി ആ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു പറയുക. അതിനെയാണ് ഈ അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ നമ്മുടെ സമയവും പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈ അസേർട്ടീവ് ആകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കാര്യമല്ല, നമുക്കത് വേണം. അവിടെ നമ്മൾ സ്വന്തം നമ്മുടെ നിലപാടുകളെയും നമ്മുടെ ബൗണ്ടറീസിനെയും അതിനെയെല്ലാം വ്യക്തതയോടും പക്വതയോടും കൂടി ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഉറപ്പിച്ച് ആ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നു എന്നതാണ്. അപ്പോൾ അസേർട്ടീവ്നെസ് ആണ് നമുക്ക് വേണ്ടേ, അഗ്രഷനല്ല. 360 degree പ്രിയ ശ്രോതകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നേ. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. ഇനിയും നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് 360 degree ഒരു ബ്രേക്കിനുള്ള സമയമാണ്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 degree. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി ബൗണ്ടറീസ് നമുക്ക് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടുണ്ട്. 360 ഡിഗ്രി ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ്എം 90.4 വിത്ത് മീ ആർജെ അഹല്യ. ഈ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ ബൗണ്ടറീസ് അത് ആവശ്യമാണ്. നമ്മുടെ ലൈഫിൽ ഈ ബൗണ്ടറീസ് വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം? ഒന്ന്, വർക്ക് പ്ലേസ്. ഓഫീസിന്റെ സമയം കഴിഞ്ഞുള്ള അനാവശ്യ കോൾസും അനാവശ്യമായ ജോലി ഭാരങ്ങളും സ്വയം നമ്മൾ തടയണം. വർക്ക് പ്ലേസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അതിര് വേണം, അവിടെ ഒരു ബൗണ്ടറി വേണം. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ലൈഫിലും. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ് ആവട്ടെ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കടന്നു കയറുന്ന സമയത്ത് സമാധാനത്തോടുകൂടി അതിന് കുറച്ച് അതിരുകൾ വ്യക്തമാക്കി കൊടുക്കുക. അതിൽ കൃത്യമായിട്ട് എനിക്ക് ബൗണ്ടറീസ് ഉണ്ടെന്നുള്ളൊരു കാര്യം അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണലി ഉള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെടാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും അവകാശമുണ്ടെന്നാണോ? അല്ല, നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണെന്നും നമുക്ക് പേഴ്സണലി നമ്മുടേത് മാത്രമായ സ്വകാര്യതകളുണ്ട് അല്ലേ? പക്ഷെ അവിടേക്കൊന്നും ഈ വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് കയറി വരാനായിട്ട് ആർക്കും ലൈസൻസ് ഇല്ല. കൃത്യമായിട്ട് അവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നതാണ്. അപ്പോൾ അതിരുകൾ വെക്കുന്നത് ബന്ധങ്ങൾ തകർക്കാനല്ല കേട്ടോ, മറിച്ച് ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താനാണെന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താ അറിയോ? ഗിൽട്ട് ഫീൽ. പലർക്കുള്ള പ്രശ്നമാണ്, നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഫുള്ള് ഗിൽറ്റാണ്. അയ്യോ, എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എനിക്ക് ഗിൽറ്റ് അടിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഈ ഗിൽറ്റ് ഫീലിനെ എങ്ങനെ നമുക്ക് മറികടക്കാം, ആ കാര്യമാണ് ഇനി 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതേ കൂടെയുണ്ട് ഇറ്റ്സ് വി ആർ ജെ ആ ഇല്ല ആ ടിപ്പിലേക്ക് ഞാൻ അതേ വേഗം പോവാം. അതിന് മുൻപായിട്ട് മനോഹരമായൊരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്ല. നോ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ അത് എങ്ങനെ പറയണം, പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, ഗിൽറ്റിനെ കുറിച്ചാണ്. അതെ, കുറ്റബോധം, വല്ലാത്ത കുറ്റബോധം ആയിരിക്കും. നോ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറ്റബോധമാണ് അടുത്തൊരു പ്രധാന പ്രശ്നം അല്ലേ. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താ, ഒരു കാര്യത്തോട് നോ എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനും യെസ് പറയുന്നുണ്ട് അവിടെ അല്ലേ. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് നോ പറയാതെ ചെയ്യുന്ന കാര്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രെസ് നൽകുന്നുണ്ടെങ്കിൽ, അവിടെ നോ തന്നെ പറയല്ലേ വേണ്ടേ. അതല്ലാതെ ഇതെല്ലാം നമ്മൾ യെസ് പറഞ്ഞ് ചെയ്തതിന് ശേഷം വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ നോ പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അവിടെ വേറെ ഒരുപാട് കാര്യങ്ങളോട് നിങ്ങൾ യെസ് പറയുന്നുണ്ട്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ്, അതിനോടൊക്കെ നിങ്ങൾ യെസ് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാര്യത്തോട് നോ എന്ന് പറയുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ സമയത്തിന് മനഃശാന്തിക്കും യെസ് എന്ന് പറയുന്നു, അത് മനസ്സിലാക്കാന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആ ഒരു ഇമോഷൻസ്, അവരുടെ വികാരങ്ങളുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതല്ല. പക്ഷേ സ്വന്തം മാനസികാരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം ആർക്ക, അത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയല്ല, അത് സെൽഫ് കെയർ ആണ് എന്നൊരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി.

0: 360 degree.
1: യെസ്, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാൻ പോവാണ് കേട്ടോ. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഐലിയാണ്. ലോ പറയാനുള്ള പേടി മറികടക്കൽ അല്ലെ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പീപ്പിൾ പ്ലീസിംഗിന്റെ ആ ഒരു സ്ട്രെസ്സിനെ കുറിച്ച്, സ്നേഹത്തോടെയും അസേർട്ടീവായും അതിരുകൾ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, കുറ്റബോധം എങ്ങനെ മറികടക്കാം, അങ്ങനെ സേയിങ് നോ ആൻഡ് ഇമോഷണൽ ബൗണ്ടറീസ് എന്ന വിഷയത്തിൽ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ആവശ്യമാണ്, എന്ത് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. എന്തായാലും നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദേ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും വരും 360 ഡിഗ്രിയുമായിട്ട്, ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട്. അതുവരേക്കും നിങ്ങളുടെ ആ ഒരു മനഃശാന്തിക്ക് മുൻഗണന നൽകാം, പക്വതയോടെ സമാധാനമായിട്ട് ജീവിക്കാം. കീപ് സ്മൈലിംഗ്, സ്റ്റേ അസർട്ടീവ്, വാല്യൂ യുവർ സ്പേസ്. ദിസ് ഇസ് ആർഷേ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈ ബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈ ബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Someone

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: സ്വർണ തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Listen without break with Ahalya FM 90.

ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അയ്യോ അയ്യോ
1: എന്താടാ
0: അയ്യോ മാല പോയി
1: അയ്യോ നിന്റെ ഇവന്റെ പോക്കറ്റിലുണ്ടോ
0: ഈശ്വര ആ മാല എവിടെ പോയി

കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുമ്പ് നടന്ന പ്രാർത്ഥനായോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായ ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയ്ഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഈ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
0: 2031 മാർച്ച് 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SAR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കീഴ്ശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളംതുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലങ്കി എന്നിവയെയാണ് LP സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ രോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നായകക്കളായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ P. വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കേറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ A. നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മുന്നിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കെന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സിപി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായി മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സോ നമ്മ ഫസ്റ്റ് സ്റ്റോറി വന്ന് ചെന്നൈ പോലീസോട് 2007 ഒരു മർഡർ കേസ്. അന്ത കേസിൽ അറസ്റ്റ് ആണ് ഷെയ്ഖ് അബ്ദുള്ള. ബെയിൽ കിടച്ചതുക്ക് അപ്പുറം ട്രയലുക്ക് റെഗുലറാ വരല. നിയർലി ഒരു 19 years old അവർ പോലീസുക്ക് കിടക്കല. പോലീസ് കിട്ട ഇരുന്ന മെയിൻ വിഷ്വൽ ക്ലൂ 2007 എടുത്ത ഒരു ഫോട്ടോഗ്രാഫ്. ഇപ്പൊ പ്രോബ്ലം എന്നെ, 2007 19 to 20 years ഓൾഡ് ആയിരുന്ന പേഴ്സൺ 2026 എപ്പടി ഇരുപ്പാര്? ഫേസ് ഒബ്വിയസ്ലി ചേഞ്ച് ആയിരിക്കും. സോ പോലീസ് AI ബേസ്ഡ് ഫേഷ്യൽ ഏജ് പ്രോഗ്രഷൻ ടൂൾ യൂസ് പണാങ്ക. ഓൾഡ് ഫോട്ടോഗ്രാഫെ ബേസ് പണിട്ട് പ്രസന്റ് ഡേ അപ്പിയറൻസ് എപ്പടി ഇരുക്കലാണ് ഇമേജസ് ജനറേറ്റ് പണാങ്ക. അന്ത ഏജ് പ്രോഗ്രസ്ഡ് ഇമേജ് സോഷ്യൽ മീഡിയ സെർച്ചുക്ക് യൂസ് പണാങ്ക. ഫൈനലി ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ മേലെ സസ്പെൻഷൻ വന്നത്. വെരിഫിക്കേഷൻ ആൻഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷനുക്ക് അപ്പുറം അബ്ദുള്ളാവ ട്രേസ് പണി September 15 അറസ്റ്റ് പണാങ്ക. ഇപ്പോ ഇങ്ങ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, AI അവരോട് എക്സാക്ട് ഫ്യൂച്ചർ ഫേസ് പ്രെഡിക്ട് പണല. ഇറ്റ്സ് ആൻ അപ്രോക്സിമേഷൻ. ഏജ് ആകുമ്പോൾ ഫേസിലെ റിങ്കിൾസ്, ഹെയർ, സ്കിൻ ടെക്സ്ചർ, ഫേഷ്യൽ സ്ട്രക്ചർ മാതിരി ചേഞ്ചസ് എപ്പടി ഇരിക്കും പാറ്റേൺസ് ബേസ് പണി ജനറേറ്റ് പണോ. സോ AI ഹിയർ ഇത് തന്നെ എക്സാക്ട് ഫേസ്ന്ന് സൊല്ലല. ബട്ട് ഇൻവെസ്റ്റിഗേഷനുക്ക് ഒരു അഡീഷണൽ ക്ലൂ ആ വർക്ക് ആച്ചു. ഒരു 2007 ഫോട്ടോ 19 years ലേറ്റർ ഒരു ലീഡാ മാറിടിച്ചു. സോ ഇത് തന്നെ AI ടെക്നോളജി മൂലമാ നമ്മൾ ലൈഫിൽ ഇരിക്കുന്ന ബെനിഫിറ്റ്സ്. ആനാ ബെനിഫിറ്റ്സ് മറ്റും തന്നാ, നിറയ വിഷയങ്ങൾ ഇന്നും ഇരിക്കു. ആനാ പാട്ടുക്ക് അപ്പുറം വി വിൽ ബി റൈറ്റ് ബാക്ക്. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. AI പോലീസ് വർക്കില് ഫേസ് ഐഡന്റിഫൈ പണ്ണ മറ്റു യൂസ് ആകല. തമിഴ്നാട്ടില് റീസെന്റ്ലി CCTNS 2.0 1541 പോലീസ് സ്റ്റേഷനില് ലോഞ്ച് പണിയിരിക്കാങ്ക. ഇതില് ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ என்னன்னா വോയ്സ് ടു ടെക്സ്റ്റ്. ഓഫീസർ ഇൻഫർമേഷന് വോയ്സ്ല റെക്കോർഡ് പണ്ണ സിസ്റ്റം അതെ ടെക്സ്റ്റാ കൺവേർട്ട് പണ്ണ ഹെൽപ് പണ്ണു. ലൈവ് ക്രൈം മാപ്പിംഗ് മാതിരി ഡിജിറ്റൽ ഫീച്ചേഴ്സും ഇരുക്ക്. ഇമാജിൻ പണ്ണുങ്ക, ഒരു പോലീസ് ഓഫീസർക്ക് നിറയെ ഡീറ്റെയിൽസ് റെക്കോർഡ് പണ്ണ വേണ്ടിയതാ ഇരിക്കും. Names, places, time, incident details, manual typing, time pogum. Voice to text vanda, pesunga, text ah convert agum, digital ah record agum. And this is where AI technology nama daily system la slowly enter agudhu. Nama phone la voice typing use pandrathu romba normal. Ana same technology police station la use agumbodhu oru small convenience official workflow ah maarudhu. So idu vanda neriya time save pandrathungiradhu romba mukhyamana vishayam. So indha mari neriya neriya kutti kutti vishayangal nama daily life la nadandhittu இருக்கு. ஆனா இதுக்கு பேட் எஃபெக்ட்ஸ் இருக்குல்ல, பார்க்கலாம் பாட்டுக்கு அப்புறம். இது அஹலி எஃப்எம் 90.4 and this is RG Hira with you. Stay tuned. இது நம்ம நேரம்

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: Ahalya FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മധുരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂട.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂട് കാലത്ത് ഒരു എസിയോ

0: വേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണമൊരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: അഹല്യ FM 90.4. ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: It's rhythm of Palakkad.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

Lighten your life. Lighten. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അബോധപൂർവമായിട്ട് ചെയ്യുന്നൊരു വലിയ തെറ്റുണ്ട്. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നതാണത്, അല്ലേ? നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, നമ്മൾ വാങ്ങുന്ന വസ്ത്രങ്ങൾ, നമ്മുടെ കരിയർ, നമ്മുടെ ശീലങ്ങൾ, ഇതിനൊക്കെ സമൂഹത്തിൻ്റെയോ നാട്ടുകാരുടെയോ ഒരു അപ്രൂവൽ വാങ്ങാനായിട്ട് നമ്മൾ വല്ലാതെ കഷ്ടപ്പെടാറുണ്ട്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആളുകൾ നമ്മളെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളെ തൃപ്തിപ്പെടുത്തുമ്പോൾ മറ്റൊരു വിഭാഗം നമുക്കെതിരെ തിരിയും. അവരെ കൂടി സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ അടുത്ത ആളുകൾ നമ്മളോട് അതൃപ്തി കാണിക്കും. ഒടുവിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാനായിട്ട് ശ്രമിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം സന്തോഷങ്ങളും സമാധാനവും എന്നേക്കുമായിട്ട് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. സ്വന്തം ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു വഴിവിളക്കുണ്ട്. ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും ഒരേപോലെ ബോധ്യമാക്കിക്കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അങ്ങേയറ്റം അസാധ്യമായ കാര്യമാണ്. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മുടെ മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മളെ തന്നെ സ്വയം തൃപ്തിപ്പെടുത്തുന്നതും ഈ കിട്ടിയ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുന്നതും. നിങ്ങളുടെ ലൈഫിന്റെ റിമോട്ട് കൺട്രോൾ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കുന്നത്? നിങ്ങൾ ജീവിക്കുന്നത് നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും ശരിയായ വഴിയിലൂടെയാണെങ്കിൽ, ആ പ്രവൃത്തികൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട് എങ്കിൽ, പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നോർത്ത് ആകുലപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആളുകളുടെ കൈയടിക്ക് വേണ്ടി അഭിനയിക്കുന്ന ജീവിതത്തേക്കാൾ എത്രയോ മനോഹരമാണ് ആരും കാണാനില്ല എങ്കിലും ഉള്ളിൽ നിറഞ്ഞ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സാധാരണ ജീവിതം. സ്വയം തൃപ്തിപ്പെടുക എന്നാൽ സ്വാർത്ഥരാവുക എന്നല്ല അർത്ഥം, മറിച്ച് നിങ്ങളുടെ സന്തോഷങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ മറ്റാരുടെയോ ചോദ്യങ്ങളെ ഭയന്ന് പിന്മാറാതിരിക്കുക. ലോകത്തിന്റെ അളവുകോലുകൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വലുപ്പം കുറയ്ക്കരുത്. ഒരു ദിവസം നേരം പുലരുമ്പോൾ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നിടത്താണ് നിങ്ങളുടെ ജീവിതം വിജയിക്കുന്നത്. ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ആ അനാവശ്യമായ ഓട്ടം ഇന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ചെറിയ കാര്യങ്ങളെ പോലും ആസ്വദിക്കാനായിട്ട് പഠിക്കുക. മറ്റുള്ളവരുടെ താൽക്കാലികമായ നല്ല സർട്ടിഫിക്കറ്റുകളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സമാധാനമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ, സ്വന്തം തനിമയോടെ നിങ്ങളായി തന്നെ ഈ ലോകത്തിന് മുന്നിൽ ജീവിച്ചു കാണിക്കുക. ധനാവശ്യമായിട്ട് ലോക ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. കപടമായ ബോധ്യപ്പെടുത്തലുകൾ നിർത്തിയിട്ട് സ്വയം സ്നേഹിച്ചും ജീവിതം ആസ്വദിച്ചും നമുക്ക് മുന്നോട്ട് പോവാം. സ്വയം തൃപ്തി നൽകുന്ന മനോഹരമായ ഒരു മനസ്സ്, അതാണ് വേണ്ടത്. അല്ലാതെ നാട്ടുകാർക്ക് തൃപ്തി കൊടുക്കുന്നതല്ല.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്.
2: നമ്മളൊക്കെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാതെ തകർന്നു പോകാറുണ്ട് അല്ലേ? കരിയറിലൊരു വലിയ പരാജയമാണെങ്കിലും കനത്ത സാമ്പത്തിക നഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജീവനായി സ്നേഹിച്ച ഒരു വ്യക്തിയുടെ വേർപിരിയലാകാം, ആ ഒരു തകർച്ചയിൽ നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കും. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എല്ലാം തീർന്നു എന്ന് കരുതി നമ്മൾ ദിവസങ്ങളോളം ഇരുട്ടിലിങ്ങനെ സ്വയം തളച്ചിടാറുണ്ട്. നമ്മുടെ ഈ നിരാശകൾക്കിടയിൽ നമ്മളൊന്ന് പുറത്തേക്ക് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു അതിജീവന പാഠം പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ പ്രകൃതി നമുക്ക് ചുറ്റുമുണ്ട്. കാലവർഷത്തിൻ്റെ മാറ്റങ്ങളിൽ തങ്ങളുടെ സർവസ്വം നഷ്ടപ്പെട്ടിട്ടും തല ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ. ഇനി എനിക്ക് പറയാനുള്ളത്, നഷ്ടങ്ങളിൽ തളരാതെ വീണ്ടും ചിറകടിച്ചുയരാൻ പ്രേരിപ്പിക്കുന്ന ഒരു തിരിച്ചറിവാണ്. ഒരൊറ്റ ഇല കൊഴിഞ്ഞു പോയി എന്ന് കരുതിയിട്ട് ഈ ലോകത്ത് ഒരു വലിയ മരവും വേരോടെ നിലംപൊത്തിയ ചരിത്രമില്ല. നമ്മുടെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. ചില മനുഷ്യരോ ചില അവസരങ്ങളോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതം ഒരിക്കലും അവിടെ കൊണ്ട് തീരുന്നില്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ശരത്കാലത്ത് മരങ്ങൾ തങ്ങളുടെ ഇലകളൊക്കെ കൊഴിച്ചിടാറുണ്ട്. ഒരു ഇല മാത്രമല്ല, ചിലപ്പോൾ ആ മരത്തിലെ മുഴുവൻ ഇലകളും കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഈ മരം അങ്ങ് ഉണങ്ങി നശിച്ചു പോയി എന്ന്. എന്നാൽ മരത്തിൻ്റെ ഉള്ളിലെ വേരുകൾക്ക് നല്ല ജീവനുണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയം വരുമ്പോൾ ആ മരം പുതിയ തളിരിലകളും പൂക്കളുമായി ഇരട്ടി ഭംഗിയോടെ വീണ്ടും ജീവിച്ച് കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് നമ്മളെ തകർക്കാനൊന്നുമല്ല, മറിച്ച് പുതിയ ചില വസന്തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വാതിൽ അടയുമ്പോൾ തളർന്നിരിക്കാതെ നമുക്കായി പ്രകൃതി കരുതി വച്ചിരിക്കുന്ന മറ്റ് 100 വഴികളെക്കുറിച്ച് ചിന്തിക്കുക. നഷ്ടങ്ങൾ എപ്പോഴും താൽക്കാലികം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാകുന്ന വേരുകൾ ശക്തമാണ് എങ്കിൽ ഈ ലോകത്തെ ഏത് വലിയ കൊടുങ്കാറ്റിനും നിങ്ങളെ വീഴ്ത്താനായിട്ട് കഴിയില്ല. വീണ്ടും തളിർക്കാനും വീണ്ടും പൂത്തുലയാനുമുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. കഴിഞ്ഞുപോയ നഷ്ടങ്ങളെ ഓർത്ത് ഇന്നത്തെ ദിവസത്തെ കണ്ണീരിൽ ആഴ്ത്തരുത്. കൊഴിഞ്ഞുപോയ ഇലകൾക്ക് പിന്നാലെ സങ്കടപ്പെട്ട് നിൽക്കാതെ വരാനിരിക്കുന്ന പുതിയ പുലരികളെ പ്രത്യാശയോടെ നോക്കിക്കാണുക. നിങ്ങൾ വീണു പോയി എന്ന് കരുതി കൈയടിക്കാനായിട്ട് നിൽക്കുന്നവർക്ക് മുന്നിൽ ഇരട്ടി ശക്തിയോടെ തല ഉയർത്തി ജീവിച്ച് കാണിക്കുക. തോറ്റുകൊടുക്കാത്ത ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. കഴിഞ്ഞകാല സങ്കടങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കൊഴിച്ചു കളയുക. പുതിയ പ്രതീക്ഷകളോടെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എടോ, അതിജീവനത്തിൻ്റെ വലിയൊരു കരുത്തുണ്ടല്ലോ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിപ്പോൾ എത്ര പേർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാലും ആ കരുത്ത് നഷ്ടമാവില്ല. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും വളരാം, ഉയരാം, തിരിച്ചു.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ലൈഫില് കരിയറിലോ വ്യക്തി ജീവിതത്തിലോ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വാചകമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്, അതുകൊണ്ട് ധൃതി കൂട്ടേണ്ടതില്ല, ആ സമയം വരുമ്പോൾ അത് നടക്കും. ഒരു പ്രോജക്റ്റ് തീർക്കാനാവട്ടെ, ഒരു പുതിയ ബിസിനസ് തുടങ്ങാനാവട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയൊരു തീരുമാനമാകട്ടെ, നമ്മൾ ഈ ഒരു വാചകത്തിൻ്റെ മറവിൽ കാര്യങ്ങളെല്ലാം നാളത്തേക്ക് മാറ്റിവെക്കും. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ, കഠിനാധ്വാനം ചെയ്യേണ്ട പ്രായത്തിൽ അതിനായിട്ട് ഇറങ്ങി പുറപ്പെടാതെ, സമയം വരുമെന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ട്. ഈയൊരു അലസതയെ നമ്മൾ പലപ്പോഴും ക്ഷമ അല്ലെങ്കിൽ വിധിയുടെ സമയം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാറുമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കാലം ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന വലിയ സത്യം നമ്മൾ ഈ ആശ്വാസവാക്കുകൾക്കിടയിൽ മറന്നു പോകുന്നു. എടോ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ നല്ല സമയം വരുന്ന് നോക്കിയിരുന്ന് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ഉള്ള സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതിരുന്നാൽ ഒടുവിൽ ഒന്നിനും സമയമില്ലാതെ നെട്ടോട്ടം ഓടേണ്ടി വരുമെന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സത്യമാണ്. സമയം തനിയെ ഒരിക്കലും വരാറില്ല, മറിച്ച് ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ നല്ല സമയം രൂപപ്പെടുന്നത്. ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാളത്തെ സമാധാനത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഒടുവിൽ അവസാന നിമിഷം അടുത്തെത്തുമ്പോൾ ആകെ പരിഭ്രാന്തരായിട്ട് ചെയ്യുന്ന ജോലിയിൽ ഒരു വ്യക്തതയും ഇല്ലാതെ പ്രഷറൈസ്ഡ് ആയിട്ട് നമ്മൾ ഓട്ടപ്പാച്ചിലുകൾ നടത്തേണ്ടി വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന നെട്ടോട്ടങ്ങളിൽ പലപ്പോഴും നമ്മുടെ വലിയ സ്വപ്നങ്ങളാണ് വഴിയിൽ വീണ് തകർന്നു പോകുന്നത്. നിങ്ങൾ വിജയിച്ച മനുഷ്യരുടെ ചരിത്രം എടുത്തു നോക്കണം. അവരൊരിക്കലും ഒരു അനുകൂല സമയത്തിന് വേണ്ടി കാത്തിരുന്നിട്ടില്ല, അവർ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സമയത്തെ അനുകൂലമാക്കി മാറ്റിയവരാണ്. വിതയ്ക്കേണ്ട സമയത്ത് വിതച്ചാൽ മാത്രമേ കൊയ്യേണ്ട സമയത്ത് കൊയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ വിതയ്ക്കാതെ ഇരുന്നിട്ട് കൊയ്ത്തുകാലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ കരിയറിലെ വളർച്ചയാവട്ടെ, ജീവിതത്തിലെ വിജയമാവട്ടെ, അത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളുടെ ഒരു ആകെ തുകയായിരിക്കും, ഒരു സബ് ടോട്ടലായിരിക്കും. ഇന്ന് നിങ്ങൾ കാണിക്കുന്ന അലസത നാളെ വലിയൊരു പരാജയമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തിരിച്ചറിയണം. നാളെ നാളെ എന്ന ആ ഒരു കപട മന്ത്രം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറ്റുക, എടുത്തു മാറ്റണം. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കാണുന്ന ഇന്നത്തെ ദിവസം മാത്രമാണ്. ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക. സമയത്തെ ബഹുമാനിക്കുന്നവരെ മാത്രമേ കാലം തിരിച്ച് ബഹുമാനിച്ചിട്ടുള്ളൂ. അവസാന നിമിഷത്തെ നെട്ടോട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ കരിയറിനെ മുന്നോട്ട് നയിക്കണം. അലസതകൾ ഉണ്ടാവും, അതൊക്കെ മാറ്റിവെക്കണം. സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് ഓരോ നിമിഷത്തെയും ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് വലിയ ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് പോകണം. സമയത്തെ ജയിക്കുന്ന നല്ലൊരു കഠിനാധ്വാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009159472131. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ഐ, എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: തമിഴ് സിനിമയിലെ ഫോക്ക് ബീറ്റ്സിനും മാസ് സോങ്സിനും ഒരു പ്രത്യേക എനർജി കൊടുത്ത സംഗീത സംവിധായകൻ തേൻ ഇസൈ തെൻഡ്രൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവ അവർകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ദിസ് ഇസ് RG ഹീര. ഗാനയായിക്കോട്ടെ, ഫോക്ക് ആയിക്കോട്ടെ, മെലഡി ആയിക്കോട്ടെ, ഏത് സ്റ്റൈലായാലും വളരെ കാച്ചി ആയിട്ടുള്ള ട്യൂൺസ് ഒരുക്കുക എന്ന് പറയുന്നതാണ് ദേവ എന്ന സംഗീത സംവിധായകന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല പാട്ടുകളും ഇന്നും നമ്മൾ കേൾക്കുമ്പോൾ അറിയാതെ തന്നെ കൂടെ പാടാനും ഡാൻസ് ചെയ്യാനും ഉള്ള ഒരു ടെൻഡൻസി വളരെ വലുതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ എനർജറ്റിക് പാട്ടുകൾക്ക് അപ്പുറത്ത് മലയാള സിനിമയിലും അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ്. സോ തേൻ ഇസൈ തെൻഡ്രൽ എന്ന ദേവ മലയാളികൾക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ഗാനം ഫാൻറ്റം എന്ന സിനിമയിലേതാണ്. സോ ഈ പാട്ടിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ആരംഭിക്കുന്നത്. 90s തമിഴ് സോങ്സ് ഓർക്കുമ്പോൾ ഈ ഒരു സംഗീത സംവിധായകന്റെ പേരില്ലാതെ നമുക്ക് ആ കാലഘട്ടത്തെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ മലയാളം പാട്ടോടുകൂടി നമ്മുടെ ഷോ നമ്മൾ ആരംഭിക്കുകയാണ്. ഫാൻറ്റം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ പാട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ദേവയുടെ സംഗീതത്തിൽ നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നു വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂ എന്ന ഗാനം. ഓൺലി ഓൺ അഹലി FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

സംഗീത സംവിധായകൻ ദേവയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ദേവനേശൻ ചൊക്കലിംഗം എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് സംഗീതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സംഗീത യാത്ര ആരംഭിക്കുന്നത് പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു, അതിനുശേഷം വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചു. അങ്ങനെ അദ്ദേഹം തമിഴ്നാടിന്റെ സ്വന്തം രജനീകാന്തിന്റെ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയിലെ കഥാപാത്രം ജനിച്ചു വളർന്നത് മദ്രാസിലാണ്. സോ മദ്രാസിൽ തന്നെ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ ഈ ഒരു പാട്ടിലും ഈ ആ ഒരു ടച്ചും ഈ പാട്ടിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിയുകയും ദേവയെ പോലെ തന്നെ ജനിച്ചു വളർന്നൊരു നായകന് വേണ്ടി ദേവ തന്നെ കമ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ 20 മിനിറ്റ് കൊണ്ടാണ് പല പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. അത് മെലഡി ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, ഏത് പാട്ടിനും അദ്ദേഹം കമ്പോസ് ചെയ്യാൻ റെഡിയായിരുന്നു. തലേദിവസം വിളിച്ചിട്ടാണ് പല സിനിമകളിലെയും പാട്ട് പോലും ചോദിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ഒരു സംഗീത സംവിധായകന്റെ മേലുള്ള ഒരു കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. രജനീകാന്തിന്റെയും ഖുഷ്ബുവിന്റെയും ഒക്കെ ഡേറ്റ് വാങ്ങി വെച്ചിരിക്കുകയാണ്, വരണം, എങ്ങനെയെങ്കിലും പാട്ടൊന്ന് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ ജസ്റ്റ് 20 മിനിറ്റ്സ് കൊണ്ട് വൈകിട്ട് 3 മണിയാകുമ്പോഴേക്കും പാട്ട് കമ്പോസ് ചെയ്യുകയും 4 മണിക്ക് പാട്ട് അയച്ചു കൊടുത്ത് ഷൂട്ട് തുടങ്ങുകയും ചെയ്ത അത്തരം ചരിത്രങ്ങൾ പോലും അദ്ദേഹത്തിന് പറയാറുണ്ട്. സോ അത്രമാത്രം ബാലചന്ദ്രൻ എന്നൊരു ഡയറക്ടർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അണ്ണാമലൈ എന്ന രജനീകാന്ത് ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈരമുത്തു വരികൾ എഴുതി, എസ് പി ബി ചിത്രയിൽ ചേർന്ന് പാടിയ കൊണ്ടയിൽ താഴമ്പ് എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 ദേവ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

രജനീകാന്ത് എന്ന് തിയേറ്ററിൽ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ട്യൂൺ, അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് വൺ ആൻഡ് ഓൺലി ദേവയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവനേശൻ ചൊക്കലിംഗം എന്ന സംഗീത സംവിധായകൻ, യെസ് തമിഴിൽ ദേവ എന്നറിയപ്പെടുന്ന സംഗീത സംവിധായകനെ പറ്റിയാണ്. രജനീകാന്തിന്റെ ഭാഷ എന്ന സിനിമയിൽ 7-8 സോങ്ങുകളുണ്ട്. ഇതെല്ലാം കമ്പോസ് ചെയ്തത് ദേവ തന്നെയാണ്. ഒരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ പാട്ടുകളും അത്രയും ഭംഗിയായി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോഴും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കേൾക്കുന്ന ഒരു പാട്ടാണ് വന്ദേണ്ട പാൽക്കാർ എന്ന് പറയുന്ന പാട്ട്. പക്ഷേ ഈ സിനിമയിലെ ഈ പാട്ട് ശരിക്കും ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് ആദ്യം കമ്പോസ് ചെയ്തിരുന്നത്. ആൻഡ് പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം രജനീകാന്ത് ഈ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞു, ഇത്തരം വെസ്റ്റേൺ സ്റ്റൈലിലൊന്നും ഡാൻസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, എനിക്ക് കുറച്ച് ലോക്കൽ ബീറ്റുകളും ലോക്കൽ താളവും അതിൻ്റെ ഒരു റിത്തമൊക്കെ വരുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഈസി, അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഈ പാട്ട് പിന്നീട് രണ്ടാമത് കമ്പോസ് ചെയ്തൊരു വേർഷനാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന വന്ദേണ്ട പാൽക്കാരൻ എന്ന് പറയുന്ന പാട്ട്. സോ എനിക്ക് തോന്നുന്നു മലയാളികൾക്കും രജനീകാന്ത് എന്നൊരു ആക്ടറിനെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ പാട്ടുകളൊക്കെ തന്നെയാണ് നമ്മളെ ആ ഒരു സിനിമയിലേക്കും ആ ഒരു ആക്ടറിലേക്കും ഒക്കെ കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. SPB പാടി അണ്ണാമല എന്ന സിനിമയിൽ ദേവ കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

വിജയ് ആൻഡ് അജിത്, തമിഴ് സിനിമാ ലോകത്ത് ഇവര് രണ്ടുപേരും ഉയർന്നു നിന്നിരുന്ന ഒരു പീക്ക് ടൈമിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ പാട്ടുകൾക്ക് ദേവ എന്ന സംഗീത സംവിധായകന്റെ പേര് കൂടി ഉണ്ടായിരുന്നു അതിനൊപ്പം. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ദേവ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വിജയുടെ സിനിമകൾ മാസ് സിനിമകളായിരുന്നു എങ്കിൽ പോലും അതിലുണ്ടായിരുന്ന ലവ് സോങ്ങുകളും ഏറ്റവും ഭംഗിയായി തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ളത് ദേവ തന്നെയാണ്. സോ വിജയ്ക്ക് വേണ്ടിയിട്ടും അജിത്തിനു വേണ്ടിയും അദ്ദേഹം ഒരേ സമയം പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടുപേർക്കും അദ്ദേഹം രണ്ട് ഡിഫറൻറ്റ് സ്റ്റൈലുകളാണ് ചൂസ് ചെയ്തിരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഭഗവതി എന്ന സിനിമയിലെ ജൂലൈ മലറുകളെ പോലുള്ള മെലഡി സോങ്ങുകൾ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. നാം മുത്തുകുമാർ വരികൾ എഴുതി ഭഗവതി എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവ കമ്പോസ് ചെയ്ത ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സോങ് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാർത്തിക്കും സാധന സർഗമവും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് എനിക്ക് തോന്നുന്നു മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനം തന്നെയാണ്. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹലി FM 90.4 ൽ ദിസ് ഇസ് RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

പല നായകന്മാരെ പാട്ട് പാടിക്കുക എന്നുള്ളൊരു സ്റ്റെപ്പ് കൂടി എടുത്തു വെച്ച ഒരു സംഗീത സംവിധായകനാണ് ദേവ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. വിജയനെ അദ്ദേഹം പാടിപ്പിച്ചുവെങ്കിലും അജിത്തിന് പാടിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു, പക്ഷെ കുറച്ച് ഷൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടത് സാധിക്കുമെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ ഒരു അറ്റംപ്റ്റിൽ നിന്ന് പിന്തിരിയായിരുന്നു. പക്ഷെ സിംബുവിനെയൊക്കെ അദ്ദേഹം പാടാനുള്ളൊരു ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത്തരമൊരു ധൈര്യമൊക്കെ ആക്ടേഴ്സിൽ ഉണ്ടാകുന്നത് ഇത്തരം സംഗീത സംവിധായകരുടെ ഒരു പ്രചോദനം കൂടി തന്നെയാണ്. സോ എന്തായാലും ദേവ എന്ന സംഗീത സംവിധായകൻ അജിത്തിന് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ വൈരമുത്തു വരികൾ എഴുതി സിറ്റിസൺ എന്ന സിനിമയ്ക്ക് വേണ്ടി പൂക്കാര എന്ന പാട്ട് ആ ഒരു സമയത്ത് ഒരു വലിയ സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു പാട്ട് തന്നെയായിരുന്നു. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശങ്കർ മഹാദേവനും വസുന്ധരദാസും ചേർന്ന് പാടിയ പാട്ട് ഓൺ അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ ആർജി ഹീര ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുന്നു. സ്റ്റേ ട്യൂൺഡ്.

തമിഴ് സിനിമാ സംഗീത ലോകത്ത് ഭക്തിപ്പാട്ടുകൾ, അത് തീർച്ചയായിട്ടും മാറ്റി നിർത്താനാകാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഭക്തി ഗാനങ്ങളിൽ തന്നെ ഒരു അമ്മൻ സോങ് വളരെയധികം ഹിറ്റായിട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ടാണ് പുരുഷലക്ഷണം എന്ന സിനിമയ്ക്ക് വേണ്ടി ഖുഷ്ബു അഭിനയിച്ച ഒരു അമ്മൻ സോങ്. 45 ദിവസമൊക്കെ വ്രതമെടുത്ത് ഷൂട്ട് ചെയ്തൊരു പാട്ടൊക്കെയാണെന്നാണ് ഈ പാട്ടിനെ പറ്റി കേട്ടിട്ടുള്ളത്. സോ അന്ന് തിയേറ്ററിൽ ഈ പാട്ട് കണ്ടവർക്ക് പലർക്കും ദേവി വന്നു, ദേവി കയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ അന്ന് ഒരുപാടുണ്ടായിരുന്നു. സോ അത്തരം എനർജറ്റിക് സോങ്ങുകൾ ദേവിക്ക് വേണ്ടി കമ്പോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ മാർഗത്തിലേക്ക് കമ്പോസ് ചെയ്യുമ്പോൾ, അവിടെയും തൻ്റെതായ ഒരു സിഗ്നേച്ചർ കൊണ്ടുവന്നിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ് ദേവ. സോ അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. KS ചിത്രപാടി പുരുഷലക്ഷണം എന്ന സിനിമയ്ക്ക് വേണ്ടി കാളിദാസൻ വരികൾ എഴുതിയിട്ടുള്ള ഗാനം. ഓൺ അഹല്യ FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീര ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

0: വലിയ ഓർക്കസ്ട്രേഷനേക്കാൾ ദേവ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്ന കാറ്റി ടൂൺസും അല്ലെങ്കിൽ നാട്ടിൻപുറത്തിന്റെ ഒരു എനർജിയുള്ള ബീറ്റ്സും അല്ലെങ്കിൽ ചെന്നൈയുടെ സ്വന്തം ഗാന ഫ്ലേവറും ഒക്കെയാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അദ്ദേഹം ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിന് പോയിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരു കുട്ടി പെട്ടെന്ന് ഓടി വന്ന് സംസാരിക്കുമായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ അപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, റീൽസ് ചെയ്തില്ലേ നമ്മൾ കറു കറു കറുപ്പായി, ആ പാട്ട് കമ്പോസ് ചെയ്ത ആളാണ്. അപ്പം വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്ത കാര്യം പറയുന്നുണ്ട്. സോ കറു കറു കറുപ്പായി പോലുള്ള പാട്ടുകളൊക്കെ ലിയാവ് സിനിമയിലൊക്കെ ഫൈറ്റ് സീനിലൊക്കെ നമ്മൾ ആ പാട്ടുകൾ നമ്മൾ കേട്ടുവെങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു ട്യൂൺ തന്നെയാണ് നമ്മളിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്നത്. സോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ പാട്ടുകളൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഇത്തരം ട്യൂണിൻ്റെയും ആ പാട്ടിൻ്റെയും ഒക്കെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. സോ 2K കിഡ്സ് പോലും എന്താ പറയുക വൈബ് ചെയ്യുന്ന ഈ ഗാനം തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പല പാട്ടുകളും ഇതുപോലെ ചിത്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് ആ പാട്ടിന് കിട്ടുന്ന ഒരു റീബർത്ത് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ദേവ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹരമായ കോമ്പോസിഷൻ. ഏഴയിൻ സിരിപ്പിൽ എന്ന സിനിമയിൽ കെ സുഭാഷ് വരികളെഴുതി ഉണ്ണിമേനോനും അനുരാധ ശ്രീരാമും ചേർന്ന് പാടിയിട്ടുള്ള കറു കറു കറുപ്പായി ഓൺ അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുന്നു.
1: കറു കറു കറുപ്പായി നീ വെളുത്തത് ഏ കറുപ്പായി തൊട

മികച്ച സംഗീത സംവിധായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംഗീത സംവിധായകൻ ദേവിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, തെന്നിസൈ തെൻട്രൽ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പഞ്ചുമിഠായി പോലുള്ള പാട്ടുകളൊക്കെ മാർക്ക് ആന്റണി എന്ന സിനിമയിലൂടെ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു റീബർത്ത് തന്നെയാണ് പല പാട്ടുകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്തരം പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഒരു സംഗീത സംവിധായകന്റെ വിജയം. ഒരു വർഷത്തിൽ 36 സിനിമകൾ പോലും കമ്പോസ് ചെയ്തിട്ടുള്ള അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ അത് ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂവിനൊക്കെ പുറകെ പോവാതെ പാട്ടുകൾ ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് കണക്ട് ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും അദ്ദേഹം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. സോ അദ്ദേഹത്തിന്റെ പഞ്ചുമിഠായി എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദേവ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു മനോഹരമായ കോമ്പോസിഷൻ എട്ടുപെട്ടി രാസ എന്ന സിനിമയ്ക്ക് വേണ്ടി മലേഷ്യ വാസുദേവനും ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള പഞ്ചുമിഠായി സോങ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണാഹലി എഫ് എം 90.4. നമ്മൾ ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു സംഗീത സംവിധായകൻ ഒരു പാട്ടിനെ ഓർത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. തെന്നിസൈ തെൻഡ്രൽ ദേവ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖവരി എന്ന ചിത്രം, അദ്ദേഹത്തിന് ഒരു മ്യൂസിക് ഡയറക്ടർ ആകണമെന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു പാഷന് സിനിമയിൽ കാണാൻ സാധിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയായിരുന്നു മുഖവരി എന്ന് പറയുന്ന ചിത്രം. സോ അതുകൊണ്ട് തന്നെ ആ പാട്ടുകളോട് കുറച്ചധികം കണക്ട് ചെയ്യാൻ ഒരു മ്യൂസിക് ഡയറക്ടറിന് സാധിക്കും. അങ്ങനെ അദ്ദേഹം വളരെയധികം ഫീൽ ചെയ്ത് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഹേ നിലവേ ഏ നിലവേ എന്ന് പറയുന്ന ഗാനം. ഈ പാട്ട് പാടിയിട്ടുള്ളത് മലയാളികളുടെ സ്വന്തം ഉണ്ണി മേനോൻ തന്നെയാണ്. ആൻഡ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ഹൈ നോട്ട്സ് ഉള്ളൊരു പാട്ടാണ്. ഒരു ഹൈ പിച്ചിൽ വരുന്ന ഈ പാട്ട് ശരിക്കും പാടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ പേടിയുണ്ടായിരുന്നു ഈ പാട്ട് ഇത്രയും ഹൈ നോട്ടിൽ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പാടാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഉണ്ണി മേനോൻ വളരെ ഭംഗിയായി തന്നെ ആ ഹൈ നോട്ടുകളൊക്കെ പാടി എന്താ പറയുക, ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ച ഒരു പാട്ട് കൂടിയായിരുന്നു ഇത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വൈരമുത്തു വരികൾ എഴുതി മുഖവരി എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണി മേനോൻ പാടിയ ഗാനം, കമ്പോസ്ഡ് ബൈ ദേവ ഓൺ അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇസൈ പുയൽ ആൻഡ് തേനിസൈ തെൻട്രൽ, അതായത് എ ആർ റഹ്മാനും ദേവയും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകന് ദേവ എന്ന സംഗീത സംവിധായകന്റെ ശബ്ദത്തിനോട് തോന്നിയിട്ടുള്ളൊരു ഇഷ്ടം തന്നെയാണ് ലാൽ സലാം എന്ന ചിത്രത്തിലേക്ക് വേണ്ടി ഒരു പാട്ടിന് ദേവ പാടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു, പാട്ടിനെ പറ്റി പറഞ്ഞു കൊടുത്തു. എ ആർ റഹ്മാനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് ദേവ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും സോൾഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി പാടാൻ സാധിച്ചു എന്ന് പറയുന്നത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ മറ്റൊരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ഫാൻ ആകുന്ന ഒരു മൊമെന്റ് ആണ് ശരിക്കും അവിടെ സംഭവിച്ചത്. എന്തായാലും ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ലാൽ സലാം എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് ദേവയും ദീപ്തി സുരേഷും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, യുഗഭാരതിയുടെ വരികൾ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് തീർച്ചയായിട്ടും മനസ്സിലാവും. സോ ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം സംസാരിച്ചത് ആർ ജി ഹീര ദേവ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു കലാകാരന്റെ പാട്ട് കഥകളും ഒക്കെയായി നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. This is Ahalya FM 90.4 ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. Bye bye, take care and love you all.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.